ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:49. 103.6 മെഗാ ഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 30, കൊല്ലവർഷം 1201 കർക്കടകം 5, 2026 ജൂലൈ 21 ചൊവ്വാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ.
1: മാറ്റം ജീവിതത്തിലെ അനിവാര്യതയാകുന്നു. ഈ ലോകത്ത് മാറ്റമില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാവില്ല. മാറ്റമെന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക ക്രിയയാകുന്നു. ശിശുവായി ജനിക്കുന്നു, തികച്ചും നിസ്സഹായൻ. അമ്മയുടെ അമൃതം നുകർന്ന് ശിശു വളരുന്നു. മലർന്ന് കൈകാലിട്ടടിച്ച് കരഞ്ഞ കുട്ടി ഒരു

0: നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക ക്രിയയാകുന്നു. ശിശുവായി ജനിക്കുന്നു, തികച്ചും നിസ്സഹായൻ. അമ്മയുടെ അമൃതം നുകർന്ന് ശിശു വളരുന്നു. മലർന്ന് കൈകാലിട്ടടിച്ച് കരഞ്ഞ കുട്ടി ഒരു വയസ്സ് പിന്നിടുമ്പോഴാണ് നിൽക്കാൻ തുടങ്ങുന്നത്. പിന്നെ നടക്കുന്നു, വലുതാകുന്നു, വിദ്യ നേടുന്നു, കുടുംബനാഥനാകുന്നു, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. പിന്നെ ലോകത്തോട് വിട പറയലായി. ജീവിതവേദിയിലെ ദൃശ്യാവിഷ്കാരത്തിന് ഇതോടെ തിരശീല വീഴുന്നു. മാറ്റം എന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇങ്ങനെ അസ്വസ്ഥമാകുന്നവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആഗ്രഹിക്കുന്ന മാറ്റം ജീവിതത്തിൽ വരുന്നില്ല എന്നതാണ് അവരുടെ സങ്കടം. ഇവിടെയാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ പ്രസക്തമാകുന്നത്. പ്രകൃതിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നു. ഓരോ ഋതുവിനും വ്യക്തമായ സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളാണ് പ്രകൃതിയിലെ മാറ്റം എന്ന് പറയുന്നത്. ഈ സ്വാഭാവിക മാറ്റത്തിൽ ഇടപെടുമ്പോഴാണ് മനുഷ്യൻ മാറ്റത്തിൻ്റെ സൃഷ്ടാവായിത്തീരുന്നത്. ഇത് അഭിലഷണീയമായി തീരാറുണ്ട്, ചിലപ്പോൾ അനഭിലഷണീയവും. സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യത്തിന് ആവശ്യമായത് എന്ത് എന്നതാണ് ചോദ്യം. മനുഷ്യൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും ഉതകുമെങ്കിൽ ആ മാറ്റം നല്ലതാണ്, മറിച്ചാണെങ്കിൽ ആ മാറ്റം വിനാശകരമാകുന്നു. പഴയ രീതികളോട് പോരിടുമ്പോഴല്ല, പുതിയ രീതികൾ പിന്തുടരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നതെന്ന് ഗ്രീക്ക് ചിന്തകനായിരുന്ന സോക്രട്ടീസ് പറയുന്നു. പുതിയ രീതികൾ പിന്തുടരുക എന്നതിനർത്ഥം മാറ്റത്തിൻ്റെ ഉദ്ഘാടകനാവുക എന്നതാണ്. സാമൂഹിക പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഇക്കാര്യത്തിൽ ധാരാളം പ്രവർത്തിക്കാനുണ്ട്. തച്ചുടയ്ക്കേണ്ടതിനെ തച്ചുടയ്ക്കണം, പുതിയതിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉൾക്കരുത്ത് കാണിക്കണം. സാമൂഹിക മാറ്റത്തിന് നേതൃത്വം നൽകിയ കുമാരനാശാൻ ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിൽ പറയുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും കെട്ടില്ലാത്തവരും തമ്മിൽ ഉണ്ണാത്തവരുമൊക്കെ നിറഞ്ഞ് ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു സമൂഹത്തിൽ മാറ്റത്തിൻ്റെ മാറ്റൊലിയായി മാറാൻ കുമാരനാശാനെപ്പോലുള്ള ഒരു കവിക്ക് കഴിഞ്ഞു എന്നത് സാഹിത്യകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ്. മാറ്റം സ്വജീവിതത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോഴാണ് ഒരാൾ മാറ്റത്തിൻ്റെ പ്രയോക്താവായി മാറുന്നത്. തലമുറ മാറ്റം പലപ്പോഴും സമൂഹത്തിൽ സംഘർഷഭരിതമാകാറുണ്ട്. പഴയ തലമുറയ്ക്ക് പുതുതലമുറയെ ഉൾക്കൊള്ളാൻ ആകാതെ വരാറുണ്ട്. യുവജനങ്ങൾക്ക് പഴയതിനെ ഉൾക്കൊള്ളാനും വിഷമം ഉണ്ടാകാറുണ്ട്. ഇവിടെ സമന്വയത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത്. തലമുറ മാറ്റം അനിവാര്യമാണെന്നും അത് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആകണമെന്നും അറിയേണ്ടതാണ്. മാറ്റം ഉൾക്കൊള്ളുന്നവരാണ് വിജയത്തിലെത്തുന്നത്. വേറിട്ട ചിന്ത ഉള്ളവർക്കാണ് മാറ്റം വരുത്താൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിൽ പ്രസിദ്ധ ചിന്തകനായിരുന്ന ബെർണാർഡ് ഷായുടെ വാക്കുകൾ ഓർക്കാം. സ്വന്തം മനസ്സു മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റൊന്നിലും മാറ്റം വരുത്താൻ ആവില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി. സേതുമാധവൻ.

20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

0: 93.6 Real FM.
1: FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പെട്രോളിൽ എഥനോളിന്റെ അളവ്

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, ഒ എൻ വി കുറുപ്പ് രചിച്ച കവിത ഒരു തൈ നടുമ്പോൾ, ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡ്ഡി മോൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജക വെനീസിയ ബാദ്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:20 ശോഭിക വെഡ്ഡി മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 കയ്യൊപ്പ്, ജമാൽ കൊച്ചങ്ങാടി പങ്കെടുക്കുന്നു. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: ONV കുറുപ്പിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യാഞ്ജലി.

പ്രഭാതവന്ദനം. പ്രഭാതവന്ദനത്തിൽ ഇനി കേൾക്കാം ഗീതാദേവി വാസുദേവൻ പാടിയ ഗാനം.

0: പ്രഭാതവന്ദനം. പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യ ഗാനം ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645500032.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഉത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്യ സ്മൃതി മധുരത്തിൽ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ.

0: കൊട്ടൂളി കോഴിക്കോട്.
1: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
12: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 5 ചെറുട്ടി റോഡ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സസ്റ്റൈനബിലിറ്റി മാൻഡറ്ററി പില്ലർ ഫോർ ഗ്രോത്ത്, റെസിലയൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി വിഷയത്തിൽ പ്രഭാഷണം. GCC OSS CEO ജോസഫ് മാർട്ടിൻ ചാഴൂർ ഫ്രാൻസിസ് പങ്കെടുക്കുന്നു. കാരപ്പറമ്പ് ഉദയകുറുമ്പ ക്ഷേത്ര ഹാളിൽ മലബാർ ക്ഷേത്ര ജീവനക്കാരുടെ അവകാശ സംരക്ഷണ ദിനാചരണം ഉച്ചയ്ക്ക് 12 ആചരിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് ഇന്റർനാഷണൽ മൂൺ വീക്ക് 2026 വർക്ക്ഷോപ്പ് ഉച്ചയ്ക്ക് 2 റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ നടക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
14: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
15: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
14: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
16: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
17: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
16: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
14: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
18: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
14: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ്, പാവങ്ങാട്, കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
19: വെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
19: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 200

0: 50 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ഡാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. സെൻസ്പാസ് പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 1 നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും 10,00,000 ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയം

ങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തു നിർത്തുന്നത് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ FM ന്റെ ശുഭയാത്ര ആശംസകൾ.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: 77,708.8 എൻ എസ് ഇ നിഫ്റ്റി 95 കുറഞ്ഞ് 24,238 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 105,200 ഗ്രാമിന് 13,150 വ്യാപാരം തുടരുന്നു.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ശിവാജി ഗണേശൻ, സാവിത്രി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പാസമലർ എന്ന ചിത്രത്തിൽ ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയ ഗാനം, എം എസ് വിശ്വനാഥൻ, രാമമൂർത്തി എന്നിവർ ഈണം നൽകിയ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് കണ്ണദാസൻ. ഇന്ന് ജൂലൈ 21 ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനം. ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ തമിഴ് നടനാണ് അദ്ദേഹം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിക്കുന്നത്
2: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട് കോഴിക്കോട്. ഫോൺ 9961203365.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
2: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
3: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
2: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
1: ഒരു തെരുവിന്റെ കഥ. വാമൊഴിയിൽ നിന്ന് എഴുത്തിലേക്ക് നമ്മുടെ സമൂഹം വളരുമ്പോൾ അതൊരു രേഖീയ ചരിത്രത്തിൻ്റെ കൂടി തുടക്കമായി മാറുകയാണ്. ചരിത്ര നിർമ്മിതിയിൽ പലപ്പോഴും സഹായകമായി തീരുന്നത് ഇത്തരം രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണല്ലോ. ഗ്രന്ഥവരിയും നാൾവഴികളും രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിലൂടെയുള്ള ഗവേഷണമാണ് പലപ്പോഴും പല പുതിയ അറിവുകളെയും നമുക്ക് സമ്മാനിക്കുന്നത്. കോഴിക്കോടിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സഹായകമായി തീർന്നതും ഇത്തരം കാര്യങ്ങൾ എഴുതപ്പെട്ട രേഖകൾ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ഓലകളിലാണല്ലോ. ബ്രിട്ടീഷ് ഭരണം വന്നതോടെയാണ്

ഓലകളിൽ നിന്ന് കടലാസിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. നികുതി റവന്യൂ വിഭാഗമാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നത്. നികുതി വരവും മറ്റു കണക്കുകളും ഓലകളിൽ എഴുതി സൂക്ഷിക്കുന്നത് ധനനഷ്ടത്തിനും കൃത്രിമം നടത്താനും ഇടനൽകുന്നു എന്നത് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കടലാസിൽ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ. ഒരു തെരുവിന്റെ കഥ. സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിച്ചിരുന്നത് ഓലകളിലായിരുന്നു. 1850കളിലായിരുന്നു പതുക്കെ പതുക്കെ ഓലകളിൽ നിന്ന് കടലാസുകളിലേക്ക് ഇവ പകർത്തപ്പെട്ടത്. കടലാസുകൾ മലബാറിലെത്തിയത് ശീമയിൽ നിന്ന് തന്നെ. 1851 ഏപ്രിൽ മാസം 10-ാം തീയതി ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്ന റോബിൻസൺ മലബാർ കളക്ടറായിരുന്ന കനോലിക്ക് അയച്ച ഒരു എഴുത്തിലൂടെ ആ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം. സർ, പാലക്കാട് താലൂക്കിലെ വിവിധ അംശങ്ങളിൽ കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ഓല മാറ്റി കടലാസാക്കിയതിൽ ഞാൻ നടത്തിയ പരീക്ഷണം വിജയിച്ചിരിക്കുന്നതായി അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. അടുത്ത വർഷത്തെ കണക്കുകളും ഇതുപോലെ കടലാസിൽ രേഖപ്പെടുത്തുവാൻ താങ്കൾ എനിക്ക് സമ്മതം തരണം. 2 വർഷം കൊണ്ട് പാലക്കാട് മാത്രമല്ല നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലെയും കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണക്കുകൾ പുനഃപരിശോധിക്കാം എന്ന് മാത്രമല്ല, അംശമധികാരികളും കണക്കപ്പിള്ളമാരായ മേനോന്മാരും ഓലകൾ മാറ്റി സ്ഥാപിച്ച് നമ്മെ കബളിപ്പിക്കുന്നത് ഒഴിവാക്കാനും പറ്റും. ഇപ്പോഴത്തെ ഓല സമ്പ്രദായം നമ്മെ പലപ്പോഴും വഞ്ചിതരാക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ നാം സർക്കാർ ഓഫീസുകളിൽ ചെയ്തു വരുന്നത് ഗ്രാമത്തിലെ നികുതി കണക്കുകൾ പനയോലകളിൽ എഴുതി സൂക്ഷിക്കുക എന്നതാണ്. ഇവ പിന്നീട് ഒരു ചരടിൽ കോർത്തുവെക്കുന്നു, പിന്നീട് അവ പ്രത്യേകം മുറികളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓലകളായതിനാൽ റെക്കോർഡ് കീപ്പർമാർ നമുക്കില്ല. അംശമധികാരികളുടെയും മേനോന്മാരുടെയും കസ്റ്റഡിയിലാണവ. നികുതി പിരിക്കുന്നതും കണക്കുകൾ എഴുതുന്നതും അവർ തന്നെയാണെന്ന് ഓർക്കുക. പ്രമാണങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഓലകൾ കുറെ കൂടി ഉറപ്പുള്ളതാണ്. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഓലകൾ തീരെ ഉറപ്പുള്ളതല്ല. അവ ഉറപ്പില്ലാത്തതും കനം കുറഞ്ഞതും വേഗം ദ്രവിക്കുന്നതുമായ സാദാ ഓലകളാണ്. ഓലകൾ മൂക്കുന്നതിന് മുൻപാണ് പലപ്പോഴും ഇവ സംഘടിപ്പിക്കുന്നത്. അതിനാൽ ഉപയോഗിക്കുമ്പോൾ ഇവ പലപ്പോഴും നെടുകെ കീറിപ്പോകുന്നു. ഓലകളിൽ കണക്ക് വിവരങ്ങളുടെ വൻ ശേഖരം രേഖപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവപ്പെട്ടു വരുന്നത്. മഴക്കാലത്തിന് മുൻപായി ഇവ നല്ലപോലെ ഉണക്കിയെടുക്കേണ്ടതും പ്രാണികളെ നശിപ്പിക്കാനായി പുക കൊള്ളിക്കേണ്ടതുമാണ്. വളരെ പെട്ടെന്നാണ് ഇവ നശിച്ചു പോകുന്നത്. എങ്കിലും ഒരു ഓല ദ്രവിക്കാൻ തുടങ്ങിയാൽ അത് മറ്റോലകളിലേക്ക് വ്യാപിക്കുന്നു. പാലക്കാട് താലൂക്കിലെ ഹൊബ്ലികളിലെ കർഷകരുടെ നികുതി കണക്കുകൾ ഇതുമൂലം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നു. നോർത്തേൺ ഡിവിഷനിലെ പഴയ കണക്കുകൾ കടലാസിലേക്ക് പകർത്താൻ ഞാൻ കരാർ കൊടുത്തിരുന്നു. കടലാസിലേക്ക് പകർത്തിയ ഈ വിവരങ്ങൾ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നറിയിക്കട്ടെ. പാലക്കാട്ടെ അംശങ്ങളുടെ കണക്ക് വിവരങ്ങൾ എല്ലാം തന്നെ കടലാസിലേക്ക് പകർത്താനുള്ള യജ്ഞം പുരോഗമിക്കുന്നു എന്നറിയിക്കട്ടെ. ഓലകളിൽ കണക്ക് വിവരങ്ങൾ സൂക്ഷിക്കുമ്പോൾ പല തട്ടിപ്പുകളും അരങ്ങേറുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കണക്കുകളെ പുനഃപരിശോധിക്കുന്നതിനും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ ഒപ്പോ സീലോ ഓലക്കണക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. മേനോൻ എന്ന് നാം വിളിക്കുന്ന വില്ലേജ് കണക്കപ്പിള്ളമാരുടെ അധീനതയിൽ ഈ കണക്കുകൾ എപ്പോഴും ഒതുങ്ങിക്കൂടുന്നു. ഇവർ അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പലപ്പോഴും ഓലകൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നു. ഈയിടെ ഞാനൊരു മേനോനെ തെറ്റായ കണക്കുകൾ ബോധിപ്പിച്ചതിന് കയ്യോടെ പിടികൂടി. എന്നാൽ ഇതിന്റെ തെളിവെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്ക് രാത്രി രായ്മാനം മേനോൻ ഓലകൾ മാറ്റി പ്രതിഷ്ഠിച്ചു. അതിനാൽ എനിക്ക് യാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു കേസിൽ കൊല്ലങ്കോട് അധികാരിയെ എനിക്ക് പിരിച്ചുവിടേണ്ടി വന്നു. ഇയാൾ വർഷങ്ങളായി കൈകാര്യം ചെയ്ത റവന്യൂ വകുപ്പിലെ ഓലകൾ മാറ്റി പ്രതിഷ്ഠിച്ച് ധനം സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി. മേലധികാരികൾ ഒപ്പിടുകയോ ഓലയിലെ കണക്കുകൾ ലെഡ്ജറുകളിൽ കയറ്റുകയോ ചെയ്യാത്ത ഈ ഓലക്കണക്കുകൾ മേനോന്മാരും അധികാരികളും അവരുടെ ഇഷ്ടപ്രകാരം ഓലകൾ മാറ്റി റവന്യൂ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ തട്ടിപ്പൊഴിവാക്കാനായി നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും റവന്യൂ കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്.
ഓലെ.

0: നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്താൻ അത്രയൊന്നും ചെലവ് വരില്ല. ഒരംശത്തിന് 1 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. പാലക്കാട് 33 അംശത്തിന് 33 രൂപയും തേമൽപുരത്ത് 24 അംശത്തിന് 24 രൂപയും നെടുങ്കനാട് 36 അംശത്തിന് 36 രൂപയും മാത്രം. ഓലകളിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ കൊണ്ടുവരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. പ്രധാന കണക്കുകൾ എഴുതുന്ന ദിവസ ജേർണലിന് നാൾവഴി എന്നാണല്ലോ നാം പറയാറ്. ഇതിനായി ചൈന പേപ്പർ ഒരുമിച്ച് തുന്നി ഒരു പുസ്തകമാക്കുക. ഓരോ പേജിലും നമ്മുടെ സീലും ഒപ്പും കൂടാതെ നമ്പറും വേണം. ഇത് ഇംഗ്ലീഷിലായിരിക്കണം. തീയതി രേഖപ്പെടുത്താൻ ഒരു കോളം വേണം. മറ്റൊരു കോളത്തിൽ ഏത് ലെഡ്ജറിലേക്കാണോ കണക്കുകൾ മാറ്റി രേഖപ്പെടുത്തുന്നത് ആ ലെഡ്ജറിൻ്റെ നമ്പറും കാണിക്കണം. കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസർമാരും അവരവരുടെ ഇനീഷ്യൽ വെക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ അധികാരികളുടെയും മേനോന്മാരുടെയും കള്ളത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാം. നമ്മുടെ വാർഷിക ഡിമാൻഡ് ലെഡ്ജറായ തൊരാടിലും ഇങ്ങനെ ഒപ്പും സീലും രേഖപ്പെടുത്താവുന്നതാണ്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തി എഴുതിയ കാലത്തെക്കുറിച്ചാണ് നാം പരിശോധിച്ചത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട്, കോഴിക്കോട്.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.

നടികർ തിലകം, ശിവാജി ഗണേശൻ, തച്ചോളി അമ്പു, ഒരു യാത്രാമൊഴി എന്നീ രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലാണ് അഭിനയിച്ച മലയാള ചിത്രങ്ങളിൽ ആദ്യമായി ഒരു ഗാനരംഗത്ത് വരുന്നത് എന്നതാണ് ഇതിലെ അപൂർവത. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, MG ശ്രീകുമാർ. ഇന്ന് ജൂലൈ 21, ശിവാജി ഗണേശന്റെ ചരമദിനം.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു,
1: എന്തായിരുന്നു? 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഏതെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
10: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഇനി കാഴ്ച ക്ലിയർ ആകും.
11: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: രാവിലെ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴായിരിക്കും ഒരു സാധനവും വെച്ച സ്ഥലത്ത് കാണില്ല. പേഴ്സ് എവിടെ, കണ്ണട എവിടെ, ചെരുപ്പ് എവിടെ, പിന്നെ തിരച്ചിലായി തിരക്കായി അല്ലേ. ഒന്നും എവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മ വരുന്നില്ല. വേഴ്സ് മൈ പേഴ്സ്? Where are my spectacles? Where are my slippers? Oh God, I cannot remember where I have kept them. സുഹൃത്തുക്കളെ,

0: രണ്ട് വിധത്തിൽ വെയർ എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വെയർ ഇസ് മൈ പേഴ്സ്, വെയർ ആർ മൈ സ്ലിപ്പേഴ്സ് തുടങ്ങിയ ചോദ്യങ്ങളിൽ വെയർ ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. എന്നാൽ ഐ കനോട്ട് റിമെമ്പർ വെയർ ഐ ഹാവ് കെപ്റ്റ് ദം എന്ന ആത്മഗതത്തിൽ വെയർ ഒരു ചോദ്യപദം അല്ല. ഐ കനോട്ട് റിമെമ്പർ വെയർ ഐ ഹാവ് കെപ്റ്റ് ദം, അവ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഐ കാൻ്റ് റിമെമ്പർ വെയർ ഐ ഹാവ് കെപ്റ്റ് ദം. വെയർ WHERE വെയർ, എവിടെ. ചോദ്യപദമായിട്ടല്ലെങ്കിൽ പോലും ലൊക്കേഷൻ അഥവാ സ്ഥാനം, സ്ഥലം എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് വെയർ എന്ന പദം. ദോ ഇറ്റ് ഡസ് നോട്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ, വെയർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ലൊക്കേഷൻ. അവന് ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമുക്ക് അറിയില്ല. വി ഡു നോട്ട് നോ വെയർ ഹി ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം. We don't know where he got this information from. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വച്ചാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? Do you remember the place where we met for the first time? Do you remember the place where we met for the first time? This is the restaurant where we have lunch regularly. ഞങ്ങൾ സ്ഥിരമായി ഊണ് കഴിക്കുന്ന റെസ്റ്റോറന്റ് ഇതാണ്. This is the restaurant where we have lunch regularly. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. IIT-യിൽ അഡ്മിഷൻ ലഭിക്കാൻ കുറേ കഠിനാധ്വാനം ആവശ്യമാണ്. അവിടെയാണ് എനിക്ക് ബിരുദം ചെയ്യേണ്ടത്. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. Did she tell you where she is going? അവൾ എവിടെയാണ് പോകുന്നത് എന്ന് താങ്കളോട് പറഞ്ഞിരുന്നുവോ? Did she tell you where she is going? Friends, I am sure you are familiar with the proverb, Where there is a will, there is a way. എവിടെ ഇച്ഛാശക്തിയുണ്ട് അവിടെ മാർഗമുണ്ട്. അതായത് മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. വിൽ എന്നാൽ ഇച്ഛാശക്തി. WILL വിൽ. Where there is a will, there is a way. കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, കഠിനാധ്വാനം ഇവ കൈമുതലായി ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് അപ്രാപ്യമല്ല. അതെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നത്തിങ് ഇസ് ഇംപോസിബിൾ ഇഫ് യു ഹാവ് ക്ലിയർലി ഡിഫൈൻഡ് ഗോൾസ് ആൻഡ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ടു അറ്റെയിൻ ദം. വേർ ദെർ ഇസ് എ വിൽ, ദെർ ഇസ് എ വേ.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ. കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
6: ഗർഭിണികളുടെയും അമ്മമാരുടെയും, അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ വരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത വളരെയധികമാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് 1/5 അമ്മയ്ക്ക് ഈ ഗർഭകാലത്തോ അല്ലെങ്കിൽ പ്രസവശേഷമോ മാനസിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് പ്രത്യേകിച്ചും ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അമ്മമാരിൽ കൂടുതൽ കാണുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കൾച്ചറലി

0: ണെന്നുണ്ടെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമൊക്കെ അമ്മമാർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പലപ്പോഴത് ഇത് സാധാരണമാണ്. ചിലപ്പോൾ ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രായമായവർ, ഇതിലൂടെ കടന്നുപോയ ആൾക്കാർ, ഇത് സാധാരണമാണ്, ഇത് ഞങ്ങൾ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുക ചെയ്യുക. ശരിക്കും ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആ സ്ത്രീക്ക് മാത്രമാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. സാധാരണ നമ്മൾ കാണുന്നത് വിഷാദ രോഗം, ഉത്കണ്ഠ രോഗം, ഇന്ന് ഈ രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് ഈ ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമോ നമ്മൾ കാണാറുള്ളത്. ഉത്കണ്ഠ എന്ന് പറയുന്നത് വളരെയധികം അവഗണിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഓ, ഇതൊക്കെ സ്വാഭാവികമാണ്, അതായത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എങ്ങനെയായിരിക്കും പ്രസവം, അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിനേക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ, ആരോഗ്യവാനോ ആരോഗ്യവേദിയോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഉത്കണ്ഠകൾ അമ്മമാർക്ക് ഉണ്ടാവും. പിന്നെ പലപ്പോഴും ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് ഈ ഉത്കണ്ഠ പൊതുവേ കൂടുതലായിരിക്കും. ഇതെല്ലാം സാധാരണ ഉണ്ടാകുന്ന ഉത്കണ്ഠയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഉത്കണ്ഠ വളരുമ്പോൾ അത് വേണ്ടത്ര അംഗീകാരം കിട്ടാതിരിക്കുക. അപ്പം ഇതെല്ലാം സാധാരണമാണെന്ന് ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറയുമ്പം ഒരു ബുദ്ധിമുട്ടിനെ നോർമലൈസ് ചെയ്ത് കളയും നമ്മളെ സമൂഹം. അങ്ങനെ ആ ബുദ്ധിമുട്ട് അമ്മമാർക്ക് തുറന്നു പറയാനോ വേണ്ടത്ര ശ്രദ്ധ കിട്ടാനോ, അതായത് മാനസികാരോഗ്യ വിദഗ്ധരുടെ ഒരു ശ്രദ്ധ കിട്ടാനോ അത് സഹായിക്കുന്നില്ല. അപ്പം വേണ്ടത്, രോഗാരോഗ്യ സംഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഞ്ചിലൊരമ്മയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്. അപ്പം ഗർഭിണികൾ അല്ലെ അമ്മമാർ പറയുകയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാതെ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുക. നമുക്ക് ഇപ്പോഴും പ്രോബ്ലം എന്താ വെച്ചാൽ, ഒരു മാനസിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഇപ്പോഴും നമുക്ക് ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. കാരണം അയ്യേ, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിയേ, അതൊരു മോശം സംഗതിയായിട്ടാണ് ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ അമ്മമാർക്ക് കൂടുതൽ അപകടം സൃഷ്ടിക്കും. ഗർഭിണികളായിരിക്കുന്നവർക്ക് ഇടയിൽ സൂയിസൈഡ് കാണുന്നുണ്ട്, സൂയിസൈഡ് മൂലമുള്ള മരണം കൂടുതൽ കാണുന്നു. അപ്പോൾ അതിനർത്ഥം വേണ്ടത്ര മാനസികാരോഗ്യ സംവിധാനങ്ങൾ അല്ലെ മാനസികാരോഗ്യ സേവനങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധ അർഹിക്കുന്ന സംഗതിയാണ്. അപ്പം ഏതൊരമ്മയും ഗർഭിണിയാവുമ്പോഴോ പ്രസവശേഷമോ പ്രത്യേകിച്ചും പ്രസവിച്ച് 2 വർഷത്തിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ പ്രശ്നം വരാൻ പോകുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആങ്സൈറ്റി, ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദ രോഗം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന മറ്റ് രോഗാവസ്ഥയും, പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡർ, ഇതെല്ലാം വരാനുള്ള സാധ്യത അമ്മമാർക്കുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ വേറെ കുറേ കുഴപ്പമുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഇത് അമ്മമാരെ മാത്രമല്ല ബാധിക്കുക, അത് ഗർഭിണിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടാകുന്ന അസുഖങ്ങൾ കുഞ്ഞുങ്ങളെയും ബാധിക്കും. കാരണം നമ്മൾ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ, അത് അസുഖം വന്നിട്ടുള്ള 1/1 അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളായിട്ട് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടും. ഇത് കുഞ്ഞുങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതൊരു പ്രശ്നം. പിന്നെ ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, ആ ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അമ്മമാരിൽ ആ അസുഖത്തിൻ്റേതായ എല്ലാ മാർക്സും ഉണ്ടാകും, ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോലും അമ്മമാരെ നയിച്ചേക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വരാം, അത് കുഞ്ഞുങ്ങൾക്ക് പ്രതികൂലമായിട്ട് ലൈഫ് ലോങ് ബാധിക്കാം. പിന്നൊന്ന്, അമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം, സ്നേഹബന്ധത്തിൽ നല്ല തകരാറുകൾ വരാം, അതും കുഞ്ഞുങ്ങളുടെ ലൈഫ് ലോങ് ബാധിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നവജാത ശിശുവിനെ അമ്മ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഈ ബുദ്ധിമുട്ട് വരുന്ന അമ്മമാർക്ക് ഈ തോന്നലുകൾ വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ സ്വയം മരിക്കാനോ കുഞ്ഞുങ്ങളെ കൊന്നു, കാരണം പലപ്പോഴും ഇവർ ചിന്തിക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല, അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ ആദ്യം കൊന്നിട്ടായിരിക്കും അമ്മ അമ്മേനെ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവുക. അപ്പം സ്വയം മരിക്കുന്നതോടൊപ്പം കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒരവസ്ഥയിലേക്കും കൂടെ അമ്മമാരെത്തിയേക്കാം. അതുമൂലം ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ വേറെയും വരാം. പിന്നെ വേറെ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിലെല്ലാം പെട്ടു നിൽക്കുന്ന അച്ഛൻ അവിടെയുണ്ട് അല്ലേ, അല്ലെ ഇവരുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഭർത്താക്കന്മാരിലും ഏതാണ്ട് 5% ഹസ്ബൻഡ്സിലും മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ വരാം. അതൊരു ഫാമിലിയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ ഡോക്ടർ ജി രാകേഷ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. പ്രഭാഷണം തുടർന്ന് കേൾക്കാം നാളെ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
0: ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾ കേട്ടത് ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: The Real FM 103.6.

0: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ലോകമൊന്നാകെ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ഫിഫ ലോകകപ്പ് 2026 തിരശീല വീണിരിക്കുകയാണ്. ഒരു മാസം നീണ്ട ആവേശത്തിനും ആഘോഷങ്ങൾക്കുമൊടുവിൽ ലോക ഫുട്ബോളിന് പുതിയ ചാമ്പ്യന്മാരെ ലഭിച്ചു. ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എതിരില്ലാതെ ഒരു ഗോളിന് കീഴടക്കിയാണ് സ്പെയിൻ ലോകകപ്പ് ചരിത്രത്തിലെ അവരുടെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കിയത്. കിരീടത്തിനപ്പുറം വ്യക്തിഗത പുരസ്കാരങ്ങളും ഈ ലോകകപ്പിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്പെയിനിന്റെ മധ്യനിര നായകൻ റോഡ്രിഗോ ഫെർണാണ്ടസ് സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ടും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലവ് സ്പെയിനിന്റെ ഉനായ് സിമോനും ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്പാനിഷ് താരം പൌ കുബാൽസിയും സ്വന്തമാക്കി. ശ്രദ്ധയിൽ നിന്നാദ്യം ഫിഫ ലോകകപ്പ് ഫൈനലിനെ അവലോകനം ചെയ്യുന്നു സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി.
4: കാവ്യനീതിപരം, തികച്ചും കാവ്യനീതിപരം. അതല്ലാതൊരു അലങ്കാരവും തികയുകയില്ല സ്പെയിനിന്റെ 2026 ലോകകപ്പ് വിജയത്തെ വിശേഷിപ്പിക്കാൻ. മധ്യനിര ആക്രമണം, എവിടെയും എതിരാളികൾക്ക് ഒരവസരവും നൽകാതെ കളിച്ചു മുന്നേറി വമ്പന്മാരായ എതിരാളികളെ ഒന്നൊന്നായി കീഴടക്കി വെറും ഒറ്റ ഗോൾ മാത്രം വഴങ്ങി ഫൈനലിൽ പ്രവേശിച്ച് ഫൈനലിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയും വീഴ്ത്തി സ്പെയിൻ ഫുട്ബോളിന്റെ രാജകിരീടം ചൂടിയപ്പോൾ അത് അർഹതയ്ക്കുള്ള സമ്പൂർണമായ അംഗീകാരമായി. അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ എതിരാളികളെ കളം പിടിക്കാൻ അനുവദിക്കാതെ ഉജ്ജ്വല പ്രകടനം പുറത്തെടുത്ത സ്പെയിൻ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ കളിയിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് അടിച്ച ഗോളിനാണ് ജയിച്ചു കയറുന്നത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സ്പെയിനിന് ഒപ്പം പിടിക്കാൻ കഴിയാത്ത അർജന്റീനയെയാണ് കണ്ടത്. മത്സരത്തിൽ എതിർഗോളിയെ പരീക്ഷിക്കാനാവാതെ അർജന്റീന പരിങ്ങിപ്പോയപ്പോൾ ആധികാരിക പ്രകടനത്തിലൂടെ സ്പെയിൻ കളം നിറഞ്ഞു. 4 മിനിറ്റിൽ തന്നെ ഓൾമോയുടെ പാസിൽ യമീൻ ലമാലിന്റെ അടി മാർട്ടിനസ് രക്ഷപ്പെടുത്തിയപ്പോൾ തന്നെ കളിയുടെ ഗതി എങ്ങോട്ടാണെന്ന് സൂചന ലഭിച്ചു. 39 മിനിറ്റിൽ ഓയാംബോളിന്റെ അടിയും മാർട്ടിനസ് തടഞ്ഞു. രണ്ടാം പകുതിയിലും സ്പെയിൻ കൂടുതൽ തള്ളിക്കളിച്ചതോടെ കളി പൂർണ്ണമായും വൺ വേ ട്രാഫിക്കായി മാറി. ഗോൾകീപ്പർ മാർട്ടിനസ് പലവട്ടം ടീമിന്റെ രക്ഷകനായി മാറി. 67 മിനിറ്റിൽ യമീൻ ലമാലിന്റെ പാസിൽ ടോറസിന്റെ ഹെഡർ മാർട്ടിനസ് തടഞ്ഞു. 78 മിനിറ്റിൽ പ്രതിരോധക്കാരൻ കുബാർസിയുടെ അടിയും യമീൻ മാർട്ടിനസ് തട്ടിയകറ്റി. രണ്ടാം പകുതി തീരും മുമ്പേ രണ്ടാമത്തെ മഞ്ഞക്കാടും കണ്ട് എൻസോ ഫെർണാണ്ടസ് പുറത്തായത് അർജന്റീനയ്ക്ക് കനത്ത തിരിച്ചടിയായി. അർജന്റീനയെ കളിയിൽ നിലനിർത്തിയ സേവ് പിന്നീട് പിറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബോക്സിന് പുറത്തുനിന്നും യമീൻ ലമാലിന്റെ ഫ്രീ കിക്ക് മാർട്ടിനസ് ഇടത്തോട്ട് ചാടി രക്ഷപ്പെടുത്തി. അധിക സമയത്ത് നീക്കോ വില്യംസിന്റെ നീക്കങ്ങൾ അർജന്റീനയെ കൂട്ടക്കുഴപ്പത്തിലാക്കി. ഒരുവട്ടം പന്ത് വലയിലേക്ക് തൂക്കി വില്യംസ് ഗോൾ നേടി എന്ന് തോന്നിയെങ്കിലും അതിനകം ഫൌൾ വിധിക്കപ്പെട്ടിരുന്നതിനാൽ അർജന്റീന രക്ഷപ്പെട്ടു. അവസാന നിമിഷങ്ങളിൽ അർജന്റീന ഒന്ന് തള്ളി നോക്കിയെങ്കിലും സമനിലയ്ക്ക് അത് മതിയാവുമായിരുന്നില്ല. സ്പെയിൻ പ്രതിരോധം കോട്ടകെട്ടി ഉറച്ചു നിന്നപ്പോൾ അവരുടെ ലീഡ് ഭദ്രമായി തുടർന്നു. 119 മിനിറ്റിൽ സിമിയോണിയുടെ അടി ബാറിന് മീതെ പറന്നതോടെ അർജന്റീനയുടെ അവസാന അവസരവും നഷ്ടമായി. ഒടുവിൽ റഫറി സ്ലാവ്കോ വിൻസിവിച്ച് മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സ്പെയിനിന് അവരുടെ ചരിത്രത്തിലെ രണ്ടാം കിരീടം. അഭിനന്ദനങ്ങൾ സ്പെയിൻ. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ കളിക്കമ്പക്കാരുടെ ഹൃദയത്തിൽ ശേഷിക്കുന്നത് സമ്മോഹനമായ കേളി മുഹൂർത്തങ്ങളുടെ, അനുപമമായ കളി സൗന്ദര്യത്തിന്റെ, ഉജ്ജ്വലമായ മാനവിക മൂല്യങ്ങളുടെ ഓർമ്മകൾ. നന്ദി ഫുട്ബോൾ.
3: ലോകകപ്പ് അവസാനിച്ചെങ്കിലും ഈ ടൂർണമെന്റിലെ മനോഹര നിമിഷങ്ങളും അത്ഭുത ഗോളുകളും ആവേശകരമായ മത്സരങ്ങളും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. എഴുത്തുകാരനും സ്പോർട്സ് ലേഖകനുമായ KM നരേന്ദ്രൻ.
5: മാറ്റങ്ങളുടെ കാലമാണിത്. അധികാര കസേരയിൽ ഇരുന്നവർ താഴെ വീഴുന്നു, പുതിയവർ ആ സ്ഥാനങ്ങൾ കൈയെടുക്കുന്നു. ലോക ഫുട്ബോളിന്റെ മുടിചൂടാമന്നന്മാരായിരുന്ന അർജന്റീനയെ താഴെയിട്ട് സ്പെയിൻ പുതിയ ലോക ചാമ്പ്യന്മാരായി. മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നമ്മളോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ എംബാപ്പയും ഹാരി കെയ്നും എർലിംഗ് ഹാലൻഡും മറ്റും ഫുട്ബോളിന്റെ പുതിയ തലത്തൊട്ടപ്പന്മാരായി വാഴാൻ പോകുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളോട് കഥ പറയുന്ന ഒരു ലോകകപ്പാണ് നമ്മളിവിടെ കണ്ടത്. പുതിയൊരു ലോക ചാമ്പ്യനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ മറ്റു പല മാറ്റങ്ങളും ഈ ലോക ഫുട്ബോളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 32 ടീമുകൾ മാത്രം

0: ിരുന്ന ലോകകപ്പ് ഇന്ന് 48 ടീമുകൾ കളിക്കുന്ന കുറെ കൂടി വലിയൊരു നെറ്റ്വർക്ക് ആയി മാറി എന്നതാണ്. അതായത് ലോകകപ്പിന്റെ ആകെ കളിക്കാൻ യോഗ്യതയുള്ള ടീമുകളുടെ എണ്ണം 32 നിന്ന് 48 മാറി. അത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്ത ലോകകപ്പ് ആവുമ്പോഴേക്കും 64 ടീമുകളെ ഉൾക്കൊള്ളാൻ മാത്രം വലിയ ഒരു നെറ്റ്വർക്കായി അത് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന് ലോകകപ്പ് കളിക്കാത്ത ടീമുകൾ അടുത്ത ലോകകപ്പിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കാനും സാധ്യതയുണ്ട്. ഇതൊരു മുഖ്യമായ ഒരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ കണ്ടു ഇത്തവണ കേപ്പ് വെർദെ എന്ന ഒരു കൊച്ചു രാജ്യം ലോകത്തിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ശക്തികളെ മുഴുവൻ വിറപ്പിച്ച് അവർ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. കേപ്പ് വെർദെ രണ്ട് ടീമുകളെ ഡ്രോയിൽ സമനിലയിൽ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം സ്പെയിനിനെ, അതായത് ഇപ്പോഴത്തെ ലോക ചാമ്പ്യനെ സമനിലയിൽ പിടിച്ചു. അത് തുടക്കത്തിൽ തന്നെയായിരുന്നു 0-0 എന്ന സ്കോറിൽ. പിന്നീട് അർജന്റീനയോട് അവർ 2-3 തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കേപ്പ് വെർദെയുടെ ഓൺ ഗോളിൽ നിന്നാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് അർജന്റീനയെയും ഫലത്തിൽ അവർ സമനിലയിൽ പിടിച്ചു എന്ന് തന്നെ പറയാം. അതായത് ഇന്നേ വരെ ലോകകപ്പ് കളിക്കാത്ത ഒരു കൊച്ചു രാജ്യം ഈ രണ്ട് വലിയ ശക്തികളെ, ലോകകപ്പ് നേടി ചാമ്പ്യന്മാരായ സ്പെയിനിനെയും റണ്ണറപ്പായ അർജന്റീനയെയും സമനിലയിൽ പിടിക്കാൻ മാത്രം അവർ കരുത്തരായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇനിയും അടുത്ത ലോകകപ്പിൽ 64 ടീമുകളായി മാറുന്ന സമയത്ത് നമുക്ക് പുതിയ ലോകശക്തികളെ കാണാൻ പറ്റും. വൻശക്തികളെ വിറപ്പിക്കാൻ പോകുന്ന കുഞ്ഞൻ രാഷ്ട്രങ്ങളെ ഇനിയും കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണ് ഇപ്പോഴത്തെ ലോകകപ്പ്. അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ലോകകപ്പിൻ്റെ കളികൾ നടക്കുന്ന സീസൺ എന്ന് പറയുന്നത് ധാരാളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവക്കാലം തന്നെയായി മാറും. ഒരുപക്ഷെ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവക്കാലം 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
1: ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർത്തികൾ മറികടന്ന് ഇങ്ങ് ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ അരികിലെ കുഞ്ഞൻ സംസ്ഥാനം നമ്മുടെ കേരളം ഫുട്ബോളിനെ വരവേറ്റത് അത്രയും ആവേശത്തിലാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി OG ജനീഷ്.
2: ഈ ലോകം മുഴുവൻ ഒരു കാറ്റ് നിറച്ച പന്തിന് പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു കഴിഞ്ഞ 1 മാസക്കാലം. ആര് കപ്പെടുക്കും എന്ന ചോദ്യത്തിന് ഇന്നലെയോടുകൂടി ഒരു ഉത്തരമായി. ഈ തവണത്തെ വേൾഡ് കപ്പ് സ്പെയിൻ എടുക്കുന്ന സാഹചര്യത്തിലാണ് വേൾഡ് കപ്പ് അവസാനിച്ചത്. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് 2 തരത്തിലാണ് കേരള സർക്കാർ ഈ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഇടപെട്ടത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ തന്നെ വേൾഡ് കപ്പ് മത്സരങ്ങൾ എല്ലാവർക്കും സൗജന്യമായി കാണാൻ സാധിക്കാമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ സൗജന്യമായി സ്ട്രീം ചെയ്യാനും നാട്ടിൻപുറങ്ങളിലും കോലകളിലും ക്ലബ്ബുകളിലും അതുപോലെ തന്നെ വിവിധ സംഘടനകളും എല്ലാം തന്നെ സാധാരണ രീതിയിൽ വലിയ രീതിയിൽ സ്ക്രീനുകൾ പ്രദർശിപ്പിച്ച് മത്സരം കാണിക്കാറുണ്ടെങ്കിൽ കൂടി ഇത്തവണ വേൾഡ് കപ്പിന് അതിന് പ്രത്യേകമായ ലൈസൻസ് എടുക്കേണ്ടതായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഫിഫയുടെ തന്നെ അംഗീകാരത്തോട് കൂടി EFC ക്ലബ് എന്ന കേരളത്തിനകത്ത് ഇതിന്റെ പ്രക്ഷേപണാവകാശം ഉണ്ടായിരുന്ന ക്ലബ്ബുമായി ഒരു ധാരണയാവുകയും അതിനുശേഷം കേരളത്തിലെ മുഴുവൻ സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും സൗജന്യമായി വേൾഡ് കപ്പ് പ്രദർശിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സമൂഹം മുഴുവൻ വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന സമയക്രമവും തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലെ സമയക്രമവും തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ട് അവധി വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. സംസ്ഥാന ഗവൺമെന്റ് വളരെ അനുഭവപൂർവ്വം തന്നെ വിദ്യാർത്ഥികളെ ആ ആഗ്രഹം ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. പലവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് വഴിതിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെല്ലാം വേൾഡ് കപ്പിന്റെ ആവേശത്തിലായിരുന്നു. സ്പോർട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്കിടയിലേക്ക് കടന്നു വന്നു. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു താല്പര്യങ്ങൾ കൂടി. മൈതാനങ്ങൾ വീണ്ടും സജീവമായി. അപ്പൊ ആ തരത്തിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു ആവേശത്തെ മറ്റ് ലഹരിയുടെ വ്യാപനത്തിലും ലഹരിയുടെ പിടിയിൽ നിന്നുമൊക്കെ അവരെ മോചിപ്പിച്ചെടുക്കുന്നതിനും നാളുകളിൽ ആ രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കാൻ ഈ വേൾഡ് കപ്പിന്റെ ഈ ആവേശവും സ്പോർട്സും ഗ്രൗണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യങ്ങളും എല്ലാം തന്നെ ഗുണകരമായി മാറും എന്നുള്ള തരത്തിലാണ് സർക്കാർ തന്നെ കണ്ടത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫൈനൽ മത്സരം കളിക്കുന്ന മെസ്സി ആയാലും അതുപോലെ തന്നെ മറ്റു കളിക്കാരായാലും തന്നെ അവരുടെ സ്വപ്നങ്ങളിൽ ഇത്തരം നായകന്മാർ കടന്നു വരണം. അവരുടെ ആഗ്രഹങ്ങളിൽ ഫുട്ബോളും ക്രിക്കറ്റും സ്പോർട്സും മറ്റു മത്സരങ്ങളെല്ലാം തന്നെ അവരുടെ ആഗ്രഹങ്ങളുടെ ഭാഗമായി മാറണം. അവർ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങണം. അവർ സജീവമാകണം. അവർക്ക് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകണം. അത് കായിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകും. നിലവിൽ കായിക മേഖല ഒരുപാട് പുറകിലാണ് എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ പുറകിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടത്. ആ പ്രോത്സാഹനത്തിന്റെ കൂടി ഭാഗമാണ് വേൾഡ് കപ്പ് ഫൈനൽ കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരു അവസരം കൊടുത്തത്. ആ കളി കാണുന്നതിലൂടെ കേവലം ഒരു പന്തുകളി കാണുകയല്ല, മറിച്ച് ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഹൈ അല്ല, അതിനപ്പുറത്തുള്ള ഹൈറ്റ്സ് അവർക്ക് എത്തിപ്പിടിക്കാനുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാകുന്നതിന് ഈ വേൾഡ് കപ്പ് സഹായമെങ്കിൽ കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തത്.
1: ഫുട്ബോൾ ഒരു കായിക മത്സരത്തിനപ്പുറം ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഉത്സവമാണെന്ന് വീണ്ടും തെളിയിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്.

0: ഇനി 4 വർഷങ്ങൾക്കപ്പുറം 2030 മൂന്ന് വൻകരകളിലായി 6 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന അടുത്ത ലോകകപ്പിനായി നമുക്കും കാത്തിരിക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
1: മുബാറക് ജ്വല്ലറി, ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: കോട്ടക്കൽ ആര്യവൈദ്യശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായ റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156 0495230266.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
5: ഇന്നത്തെ രാഗം മോഹനം.
6: സരിഗപദ സാധാപകരിസ,
5: പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മോഹിപ്പിക്കുന്ന ഒരു രാഗം തന്നെയാണത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജനിച്ചിട്ടുള്ളത് ഇന്ത്യയിലെങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജനിച്ചിട്ടുള്ളത് മോഹനരാഗത്തിലായിരിക്കും. നമുക്ക് വളരെ പരിചിതമായ ഒരുപാട് ഗാനങ്ങൾ ശുദ്ധമായി മോഹനത്തിലോ അല്ലെങ്കിൽ മോഹനം ബേസ് ചെയ്തിട്ടോ ആണ്. ഹിന്ദുസ്ഥാനി നെയിം

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

വിധായകൻ വിനയൻ. മലയാളത്തിൽ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു 2001 റിലീസ് ചെയ്ത കാശി. വിനയൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെയും സംവിധായകൻ. മലയാളം പതിപ്പിൽ മോഹൻ സിത്താരയായിരുന്നു സംഗീത സംവിധായകനെങ്കിൽ തമിഴിൽ ആ ദൗത്യം ഏറ്റെടുത്തത് ഇളയരാജയായിരുന്നു. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളിലും ഗായകൻ ഹരിഹരൻ ആലാപന സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഹരിഹരൻ പാടിയ ഈ ഗാനം അപ്രപാളികളിൽ ആവിഷ്കരിക്കുന്നത് നായകൻ

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: അല്പദൂരം കൂടി നടന്നപ്പോൾ പകൽ എപ്പോഴും ശബ്ദങ്ങളുള്ള അറുപ്പുമില്ല സാംസ കണ്ടു. മൂർച്ചയുള്ള യന്ത്രവാൾ കൊണ്ട് മരങ്ങൾ മുറിക്കുന്നതിന്റെയും പണിക്കാർ തടികൾ വണ്ടിയിൽ കയറ്റുന്നതിന്റെയും പട്ടികകൾ കൂട്ടിയിടുന്നതിന്റെയും ഒച്ചകൾ അവിടെയില്ലായിരുന്നു. ലോറികൾ അവിടെയിട്ട് വട്ടം തിരിക്കുന്നതിന്റെ ഇരമ്പലുകളുമില്ല. കഥകളിൽ മാത്രമുള്ള ഭീമാകാര മനുഷ്യരെപ്പോലെ ക്ഷീണിതരായ വലിയ തടികൾ കിടന്നുറങ്ങുന്നു. ചിലത് അടുങ്ങി മേൽക്കുമേലും ചിലത് ചിതറിയും. അറക്കപ്പൊടിയുടെ കൂനമേൽ ഒരു പട്ടി കിടപ്പുണ്ട്. അത് ഇരുട്ടിൽ തനിയെ നടന്നുപോകുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചില്ല. മൃഗങ്ങളുടെ ജീവിതകാലം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രായമുള്ള, ലോകം കുറെ കണ്ട നായയായിരുന്നു അത്. വളർച്ചയുടെ തുടക്കത്തിലുള്ള ജീവികളെ പരിഗണിക്കണമെന്ന് അതിന് തോന്നാറില്ല. വഴി പിന്നിടുംതോറും സാംസയുടെ ആശങ്കയും ഉത്കണ്ഠയും കൂടി വന്നു. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരുന്ന അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നിട്ട് അവൻ ആശ്വാസം കൊള്ളുമെന്നും അവരൊന്നിച്ച് തിരിച്ചു നടക്കുമെന്നും വിചാരിച്ചു. വേറെയേതെങ്കിലും വഴിയായിരിക്കുമോ അച്ഛൻ വരികയെന്ന് സാംസ ആലോചിച്ചു. അങ്ങനെയെങ്കിൽ അവർ കണ്ടുമുട്ടാതെ പോകുമോ? എത്ര തിരക്കിയാലും അച്ഛനെ കണ്ടില്ലെങ്കിലോ എന്ന അതിചിന്തയും സാംസയ്ക്കുണ്ടായി. ഇത്രയും നീണ്ട രാത്രിയും ഇത്രയും വലിയ സ്ഥലങ്ങളും, അതിനിടെ എവിടെയൊക്കെ എത്ര നേരം അന്വേഷിക്കാനാണ്? അച്ഛനെ കാണാതെ തിരികെ ചെന്ന് ഒരു തീരാത്ത രാത്രി മുഴുവൻ അവനും അമ്മയും ആകാംക്ഷയോടെ ഉണർന്നിരിക്കുന്നതോർത്ത് അവൻ പേടിച്ചു. മുന്നോട്ട് പോയപ്പോൾ ഒരു വീട് അതിന്റെ പ്രകാശം അണയ്ക്കുന്നത് സാംസ കണ്ടു. ഇനിയിപ്പോൾ രാത്രിയിൽ ഉണർച്ചയുള്ളവരുടെ സമയമാകാറായെന്ന് അവൻ വെറുതെ വിചാരിച്ചു. സാംസയോ അച്ഛനോ മാച്ചോവനോ അയ്യപ്പനോ നടന്നു വരുന്നതുപോലെ നേരെ വഴിയിൽ കൂടിയല്ല അവർ വരിക. കൂടുതൽ ഇരുട്ടിലടത്ത് അവർക്ക് രഹസ്യ വഴികളുണ്ട്. കവലയടുക്കാറായപ്പോൾ കടയിൽ വെച്ച് കണ്ടുപരിചയമുള്ള ഒരാൾ സാംസയെ കടന്നുപോയി. "നീ ഇപ്പോ എവിടെ പോണു?" അയാൾ ഒന്നു നിന്ന് സാംസയോട് ചോദിച്ചു. "അച്ഛൻ വന്നില്ല, നോക്കാൻ പോകുവാണ്,"

0: ഏ ചേട്ടനെ, ഞാൻ സന്ധ്യയ്ക്ക് കണ്ടതാണല്ലോ. കടയടച്ചിട്ട് എത്ര നേരമായി, ഇതുവരെ വന്നില്ലേ? നീ പൊക്കോ, വീട്ടിലേക്ക് വന്നോളും. ഒരു കുട്ടി രാത്രി ഏറെ വൈകി തനിയെ നടന്നു വരുന്നതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് അയാൾ പോയി. സാംസ നടന്ന് കടയുടെ പടികൾ കയറി. കടയും അടുത്തുള്ള ഷോപ്പുകളും കവലയും പകലിലെ പോലെയല്ല രാത്രിയിൽ. ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങൾ ഏറ്റവും വിജനമായ സ്ഥലങ്ങൾ കൂടിയാണെന്ന് സാംസയ്ക്ക് തോന്നി. ഏറെ ആൾ ബഹളമുള്ള ടൗൺ ചില അവധി ദിവസങ്ങളിൽ മൂകമാകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. അവൻ കടയുടെ തിണ്ണയിലും പരിസരങ്ങളിലും ടോർച്ച് തെളിച്ചു നോക്കി. സാംസയുടെ അച്ഛൻ അവിടെയില്ല. കട തട്ടികൾ താഴ്ന്ന് അടഞ്ഞുകിടപ്പാണ്. കടയും വീടുമാണ് സാംസയ്ക്ക് അച്ഛനുള്ള സ്ഥലങ്ങൾ. അല്ലാതെ അച്ഛൻ എവിടെയൊക്കെയാണ് ഉണ്ടാവുകയെന്ന് സാംസ ആലോചിച്ചു. കടയ്ക്ക് പിന്നിലെ ചായ്പ് മുറി ഒരു ചാരായക്കടയാണ്. അവിടെ വൈകിയാലും വെളിച്ചവും ബാക്കി നിൽക്കുന്ന ശബ്ദങ്ങളുമുണ്ട്. ആ മുറി സാംസയുടെ അച്ഛൻ്റേത് തന്നെയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. കടയുടെ വശത്തുകൂടി അങ്ങോട്ട് ഒതുക്കവും ഇരുട്ടുമുള്ള ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കടന്നു പോകാവുന്ന നടപ്പ് വഴിയുണ്ട്. സാംസ അതിലെ കടയുടെ അരികുപറ്റി നടന്നു. വാതിലിൻ്റെ വശത്തു നിന്ന് ചാരായ ഷാപ്പിലേക്ക് എത്തി നോക്കി. രണ്ട് നീണ്ട ഡെസ്കുകൾ, അതിനു പിന്നിൽ രണ്ട് ബെഞ്ചുകൾ, വേറെയൊരു മേശമേൽ ചാരായം നിറച്ച അടപ്പുള്ള വലിയ കുറ്റിപ്പാത്രം, അതിനൊരു ടാപ്പുമുണ്ട്. ഒരു വലിയ പ്ലേറ്റിൽ ഇനിയും തീരാനുള്ള കുറച്ച് പുഴുങ്ങിയ താറാവ് മുട്ടകൾ, വറുത്ത ഉണക്കമുളകുകൾ. മുതിർന്ന ആണുങ്ങളുടെ രഹസ്യലോകമാണതെന്ന് സാംസ വിചാരിച്ചു. പകൽ കടയിലായിരിക്കുമ്പോൾ അവൻ പിന്നിലെ ഭിത്തിയിൽ ചെവിവെച്ച് അപ്പുറമുള്ള ചാരായക്കടയിലെ ഒച്ചകൾ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും ശാന്തമായ വർത്തമാനങ്ങളാണ് അവിടെ കേൾക്കുക.
1: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു, സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോസ്ക ദാവ്കോവയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്ട്രിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ എഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഡെങ്കിപ്പനി തടയുന്നതിന് തകിട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. തൃപ്പൂണിത്തുറ കുരീക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA മാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. കോഴിക്കോട് പുതിയ നിരത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി.
5: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
6: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
7: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
6: അതെന്താ മാഷേ?
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ഷോപ്പിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
12: കുട്ടിക്കാലം

ഓർമ്മയിൽ ഒരു മയിൽപ്പീലിയായി സൂക്ഷിക്കുന്നവരാണ് നാം എല്ലാവരും. അതിന് പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. കുട്ടിക്കാലത്തെ മാധുര്യമൂറുന്ന സ്മൃതികൾ അയവിറക്കാത്ത മഹാരഥന്മാരുമില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അയാളുടെ കുട്ടിക്കാലം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സ്വപ്നങ്ങളുടെ ചിറകുള്ള യാത്രയുടെ കാലം, മയിൽപ്പീലിയും വളപ്പൊട്ടും മുത്തശ്ശിക്കഥകളും കുസൃതിയും നിറഞ്ഞ ആ കുട്ടിക്കാലം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അന്യം വന്നിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കുട്ടിപ്പാട്ടുകൾക്കുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് മലയാള സിനിമയിലെ എക്കാലത്തെയും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം.

അന്നും ഇന്നും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രമാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ. മലയാള സിനിമയിലെ ആദ്യ 3D ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാം എന്ന പാട്ട് എക്കാലത്തെയും ഹിറ്റ് ചാർട്ടിലുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ടെക്നോളജി ഇത്ര വളർന്നിട്ടും ഇന്നും ആ പാട്ട് നൽകുന്നത്. ചുവരിലൂടെ തലകുത്തി നടക്കുന്നതും വട്ടത്തിൽ ഊഞ്ഞാൽ കറക്കുന്നതും തനിയെ പറന്നു നടക്കുന്ന വസ്തുക്കളുമൊക്കെ 90s മലയാളികളെ അത്ഭുതപ്പെടുത്തിയതാണ്. ആ കൗതുകം ഇന്നും പുതുതലമുറയിലെ കുട്ടികൾക്ക് ആ പാട്ടിനോടുണ്ട്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ബാല്യം എന്നും നമ്മളിൽ ഗൃഹാതുരമായ ഓർമ്മകൾ മാത്രമാണ്. പലപ്പോഴും ഒരു നഷ്ടബോധത്തോടെ ഓർക്കും, വീണ്ടും ഒരു ബാല്യകാലം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സറിയാതെ ആഗ്രഹിച്ചു പോകും. കുട്ടിത്തത്തെ അത്ര തന്നെ മനോഹാരിതയോടെ ഓർമ്മിപ്പിക്കുന്നു ആനയ്ക്കൊരുമ്മ എന്ന ചിത്രത്തിലെ മണികണ്ഠ എന്നു തുടങ്ങുന്ന ഗാനം. നിഷ്കളങ്കമായ ബാല്യകാലവും ഒന്നിനെയും വെറുക്കാൻ കഴിയാത്ത പ്രകൃതവും പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളോട് കാണിക്കുന്ന അമിത സ്നേഹവും കുട്ടിത്തത്തിന്റെ പ്രത്യേകതയാണ്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അല്പസമയത്തിനകം മോർണിംഗ് ന്യൂസ് കേൾക്കാം ഡൽഹിയിലെ.

0: Lakshya Sen, Ayush Shetty and HS Pranoy are the three Indian entries in the men's singles draw, while MR Arjun and Hariharan Amsakarunan are India's sole representatives in the men's doubles draw. Meanwhile, Olympian Tanisha Krasto and Dhruv Kapila, along with Rohan Kapoor and Ruthvika Shivani Gadde, will represent India in the mixed doubles. On to hockey, the Indian sub-junior men's and women's teams made a winning start to their respective campaigns at the FIH Youth Hockey 5S Asian Championship 2026 in Muscat, Oman yesterday. The Indian women's team was the first to start its campaign on the tournament's opening day against Kazakhstan and won 8-3. The Indian men's team, on the other hand, also impressed in its tournament opener as they defeated Bangladesh 7-3 in their opening match. Chirag Jha, Sports Desk.
1: And now, for a look at today's newspapers, it's over to Shagun Chopra.
2: Thank you, Abhishek. Prime Minister urges Parliament to embrace dialogue over disruption, leads the Statesman. Monsoon session off to a stormy start amid opposition protests, reports the Hindu. The Pioneer, in its editorial piece, FIFA World Cup, Spain rules the world again, says football once again demonstrated its unrivaled global appeal, uniting nations, cultures and generations in a way few events can. Cops block protesters, march to Parliament, Nadda meets CJP representatives, says the Times of India. Andy Burnham takes over as Prime Minister, unveils 10-year plan for reset of United Kingdom, informs the Asian Age. And finally, India proves first vaccine against dengue, reports the Hindustan Times. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to address NDA Parliamentary Party meeting at Parliament House this morning. President Draupadi Murmu to hold talks with the North Macedonian counterpart in Skopje today. 4 Indians killed and 1 critically injured in attack on commercial vessel near Odessa port in Ukraine. India condemns attack on the ship. West Bengal government hikes monthly pension for senior citizens, widows and specially abled persons in the state. US launches fresh strikes on Iran as President Donald Trump warns of massive retaliation. And PV Sindhu to lead India's challenge at the China Open badminton tournament beginning today. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
6: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
7: ഇന്ന് തെന്നിന്ത്യയുടെ അഭിനയ സാമ്രാജ്യത്തിൽ അരനൂറ്റാണ്ടിന്റെ ഛത്രപതിയായി വിരാജിച്ച ശിവാജി ഗണേശന്റെ
8: ഓർമ്മദിനം.
7: ആ അഭിനയ സാമ്രാട്ടിന്റെ അഭിനയ ജീവിതത്തിന് മുന്നിൽ ഒരു ഹ്രസ്വ ചിത്രീകരണത്തിലൂടെ ആദരങ്ങൾ അർപ്പിക്കുന്നു. നാട്യപ്പെരുമയിൻ പുകൾക്കൊടി.

300 ചലച്ചിത്രങ്ങളിലായി ശിവാജി ഗണേശൻ തീർത്ത അഭിനയ സാമ്രാജ്യത്തിന്റെ വിശാലതയും ഫലഭൂയിഷ്ഠതയും അസൂയാവഹമാണ്. ആ നാട്യപ്രപഞ്ചത്തിന്റെ മൗലികതയും വൈവിധ്യവും സമകാലീനരെയും പിൻഗാമികളെയും വിസ്മയിപ്പിക്കാൻ പോന്നവയാണ്.

0: 12 ചിത്രങ്ങൾ 200 ദിവസങ്ങൾ പ്രദർശനശാലകൾ നിറഞ്ഞോടി. ആദ്യ ചിത്രമായ പരാശക്തി 42 ആഴ്ചകളാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്.
1: അമ്പാളിന് സന്നദ്ധി ആനന്ദ അറിയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ? ആലിംഗന വിരുതിയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ?
0: എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് അളക്കാവുന്നവയല്ല ഈ അഭിനയ ചക്രവർത്തിയുടെ വിജയ സാമ്രാജ്യത്തിന്റെ അതിരുകൾ. അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടും അതിൽ വിജയിച്ച ചിത്രങ്ങളുടെ എണ്ണ കൂടുതൽ കൊണ്ടും അതാത് കാലത്തെ ബോക്സ് ഓഫീസുകളെ ത്രസിപ്പിച്ച വിജയ താരങ്ങൾ വേറെയുണ്ടാകാം. എന്നാൽ അവർക്കാർക്കും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്താനാകും വിധം അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. ഇവിടെ ഇതാ ഒരു നടൻ തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം, അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം പൊലിപ്പിച്ചെടുത്ത അഭിനയ മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു. തീഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരമർത്തി മൂളൽ കൊണ്ട് ആ സീനിനെയും സീക്വൻസിനെയും ആ സിനിമയെ തന്നെയും സ്വന്തമാക്കുന്നു. ചിത്രം കർണൻ.
2: മടിമീത് കിടക്കും ഭാഗ്യം ഇന്ന് ഒരു മുറി തന്നെ എനിക്ക് കിട്ടിയത്. അന്ന് ഭാഗ്യം മറുമുറയും
0: ശിവാജിയുടെ അഭിനയ ശൈലിയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടി വരുന്നത് ഭാവവ്യത്യാസങ്ങൾ അനായാസേന തിരയടിച്ചുയരുന്ന മുഖാഭിനയത്തിന്റെ കാര്യം തന്നെയാണ്. ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആഹ്ലാദവും ഒരേ സമയം ആവിഷ്കരിക്കുന്ന ഒരവസ്ഥയാണ് മുഖാഭിനയത്തിന്റെ പരമശ്രേഷ്ഠമായ തലം എന്ന് പറയാറുണ്ട്. ശിവാജി ഗണേശന്റെ എത്രയോ ചിത്രങ്ങളിൽ എത്രയോ തവണ നാം അത് കണ്ടു കഴിഞ്ഞു. അകത്ത് ദുഃഖം കനത്ത് വിങ്ങുമ്പോൾ പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ശിവാജി ഗണേശൻ പരാജയപ്പെട്ടിട്ടില്ല. മുഖത്തെ പേശികളിൽ വരുത്തുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങളും ഭാവാവിഷ്കരണ സമർത്ഥങ്ങളാണ്.
2: പിറകു തുമ്പമനാതി വെറുപ്പതും, വെറുത്തത് തവറ് എന പിറകു തുടിപ്പതും, എന്നേ അതനുടേ ചവളം, എന്നേ അതനുടേ ഇറക്കത്തിൻ നുട്പം.
0: അഭിനയ ശൈലിയുടെ മറ്റൊരു പ്രത്യേകത പേരുകേട്ട ആ സംഭാഷണ പാഠവം തന്നെ.
2: ധർമ്മവീരം അറിഞ്ഞുകൊണ്ട് മക്കളെ തെറ്റെടുത്ത താങ്കളാ? എന്നെയും തെറ്റെടുത്ത താൻ
0: അലയടിച്ചു വരുന്ന തിരമാലകൾ പോലെ ആ വാഗ്ധോരണി സിനിമാ കൊട്ടകകളെ ഇളക്കി മറിച്ചു.
3: അന്ത വട്ടമൊളിയൻ പേർ സൂര്യൻ സുട്ടരിക്കും സഞ്ചുടരത്, അതുതാണ് നീ നെറ്റിയിലേ ഇട്ട ഇന്ത വട്ടമാണ് രസം നിറയ് പൊട്ടു പരമനുക്കു മുക്കൺ, അത് തേവയല്ല വീരനുക്ക്. இந்த வெட்டிவிடு ஒன்று போதும் பாளையோட்ட அவர்கள் மீது வேலை பாய்ச்ச. அதனால் விளைவதென்னவென்று கேள். நம்மணல் நிலமெல்லாம் சக்கரவானம் போல், சம்பவள மலை போல், செப்பு தகடடித்து செப்பலிட்ட தரை போல், மாணிக்க கரை கட்டி மடை திறந்த நெருப்பாற்றை மத்தியிலே ஓடவிட்ட அழகு போல், எதிரியின் ரத்தம் குப்பு என்று கொப்பளித்து மேலெழும்பி எங்கும் நிறைந்த பொருளாய்

0: ദിഗന്തം പിളരും ഇടിമുഴക്കം പോലെ.
1: അന്ത കഥയെ ഇങ്ങു വിടാതെ അപ്പനെ, സൂര്യനെ വേണ്ടാമെന്ന് ആൺ കൂടെ അല്ല, ഒരു പെൺ വിരട്ടിയിരിക്കുന്ന കഥയെല്ലാം ഇങ്ങു ഏക്കനവേ ഏരാളമായി ഇരിക്കുന്നത്. വേറെ ഏതാവത് ഇരുന്നാൽ കൂറു.
0: ഏറെ നിയന്ത്രിച്ചിട്ടും പിടിവിട്ടു പോകുന്ന വികാരക്ഷോഭം പോലെ.
2: നിലപ്പു അത് നിരന്തര വേദന.
3: കുറുമയാണ് ലക്ഷണങ്ങൾ അമൈന്ത ഉണക്കും വേദന എന്നാൽ വിധിയും കൊടുമൈതാൻ പൊല്ലാത്തത്.
2: ഇറക്കമില്ലായം ഒരു പെണ്ണുക്ക്, അതിനും തായിക്ക് വിധി എന്ന് കൂടി കുറ്റവാളികൾ തപ്പിക്കലാം. ആനാൽ ഇടിപെട്ടവൻ തപ്പിപ്പത് ഇയലുമാ?
3: ശ്രേയിക്ക് തായ് ചെയ്ത ദ്രോഹം കൊടുമ.
2: തായിക്കുമില്ലയമ്മ എന്റെ നിലയിൽ. തായേ എന്നെ പാൻകൾ, തായേ എന്നെ പാൻകൾ. എൻ കണ്ണെരികത്, രക്തം കൊതിക്കരുത്, നറമ്പ് തുടയ്ക്കരുത്, എൻ കരം തുളിക്കരുത്.
0: അങ്ങനെ ഘനഗംഭീരമായ ശബ്ദവും ചടുലമായ സംഭാഷണ പാഠവും ആ അഭിനയ ശൈലിക്ക് എന്തെന്നില്ലാത്ത മാറ്റുകൂട്ടി. ഉരുണ്ടുതടിച്ച ആ ശരീരപ്രകൃതി വീരപുരുഷന്മാർക്കും പുരാണ കഥാപാത്രങ്ങൾക്കും ഗാംഭീര്യം പകർന്നു നൽകിയിരുന്നു താനും. അങ്ങനെ ശബ്ദം കൊണ്ടും ആകാരം കൊണ്ടും മുഖാഭിനയം കൊണ്ടും സംഭാഷണ സവിശേഷത കൊണ്ടുമൊക്കെ ഫ്രെയിമിലുള്ള മറ്റ് നടീനടന്മാരെ നിഷ്പ്രഭരാക്കുവാൻ പോന്ന സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ജനലക്ഷങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു.

ശിവാജി ഗണേശന്റെ അഭിനയ ശൈലിക്കെതിരെ ഉയർന്നു വന്ന പ്രധാന ആരോപണം അതിഭാവുകത്വം കലർന്ന അമിതാഭിനയമായിരുന്നു ആ അഭിനയ ശൈലി എന്നതാണ്. നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന ധാരണയോടെ സിനിമാ വ്യവസായം അപ്പാടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലഘട്ടത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വന്ന ഒരു നടനാണ് ശിവാജി. മാത്രവുമല്ല, അതിഭാവുകത്വം കലർന്ന അഭിനയ ശൈലിയാണ് അക്കാലത്തെ സിനിമ ശിവാജി ഗണേശനിൽ നിന്നും ആവശ്യപ്പെട്ടതും. പരമപ്രധാനമായ കാര്യം, ശിവാജി ഗണേശൻ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ നടനാണെന്നുള്ളതാണ്. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള അവബോധവും സാങ്കേതികതയും ഏറെ നവീകരിക്കപ്പെട്ട വേറൊരു കാലത്തിരുന്നാണ് നാം പഴയകാലത്തെ വിമർശിച്ചു തള്ളുന്നത് എന്നും ഓർക്കണം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്ത അധ്യാപകൻ ഇയാൻ കാമറോൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അഭിനയ ശൈലി നാടകീയമോ സ്വാഭാവികമോ ആകട്ടെ, അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങൾ പ്രേക്ഷകരിൽ ഫലപ്രദമായി എത്തിക്കുക എന്നതാണ് പ്രധാനം. ശിവാജി ഗണേശൻ തന്റെ അഭിനയ ജീവിതത്തിലുടനീളം ഈ അഭിനയ സങ്കല്പം മുറുകെ പിടിച്ചു. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞ സംവിധായകർ പിൽക്കാലത്ത് രംഗത്തെത്തിയപ്പോൾ ശിവാജിയിലെ നടനെ സ്വാഭാവിക ശൈലിയോടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഏത് രൂപത്തിലേക്കും എളുപ്പം വഴക്കിയെടുക്കാവുന്ന പശ്ചിമയാർന്ന കളിമണ്ണായിരുന്നു ആ നടൻ. അവിദഗ്ധ ഹസ്തങ്ങളിൽ അത് വക്കുടഞ്ഞു പോയ അപൂർണ ശില്പങ്ങളായിട്ടുണ്ടാവാം. എന്നാൽ വിദഗ്ധ ഹസ്തങ്ങളിൽ തനിവാർന്ന കലാരൂപങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ട്. ഭാരതിരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ, ഭരതൻ ചിത്രമായ തേവർ മകൻ എന്നീ ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം.

0: 1984 പത്മഭൂഷണം നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വന്തം രാജ്യം ആദരിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്നും വന്നു ഒരു ബഹുമതി. കലാകാരന്മാർക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഷെവലിയർ സ്ഥാനം. കെയ്റോയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നല്ല നടനുള്ള അവാർഡ് നേടിയതും മറ്റാരുമല്ല ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. നീണ്ട 45 വർഷത്തെ അർത്ഥവത്തായ അഭിനയ സഭയ്ക്കുള്ള അംഗീകാരമായി ഒടുക്കം ഫാൽക്കെ പുരസ്കാരം ശിവാജി ഗണേശന്.
1: കലാകാർ फिल्मों के लिए उल्लेखनीय योगदान दे चुके हैं. His career has spanned a range and scaled heights that are rare to achieve with nearly 300 films behind him. Winner of the Dada Saheb Phalke Award, Padma Bhushan, Dr. Shivaji V.C. Ganeshan. Swan Kamal 1 lakh Nagad Puraskar evam Dushala.
2: മരണമെന്നും തൂതു വന്നത് അത് മങ്ക എന്നും വടിവിൽ വന്നത് സ്വർഗമാക നാം നിനക്കത് ഇന്ന് നരകമാക

0: കടലിന്റെ ഉപമ അവസാനിക്കുന്നില്ല. കടൽ കാഴ്ചകളിൽ നിന്ന് എത്ര തന്നെ മറഞ്ഞാലും കടൽ തീരം വിട്ട് നാം എത്ര അകന്നാലും അവശേഷിക്കുന്ന ചിലതുണ്ട്. കാതിലും മനസ്സിലും അവശേഷിക്കുന്ന കടലിരുമ്പം പോലെ ചിലത്, അതെ, ആ കടലിരുമ്പുക തന്നെയാണ്.
1: എഴുതും കയ്യൻ കല്ലറയിൽ അവൾ ഇറക്കമില്ലാതവൾ എന്ന്, പാടുക്കയ്യൻ കല്ലറയിൽ ഇവൻ പൈക്കിയക്കാരൻ എന്ന്.
2: നാട്യപ്പെരുമയിൻ പുകൾക്കൊടി. നടികർ തിലകം ശിവാജി ഗണേശന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം ഷാജി യോഹന്നാൻ, വി പി ജോളി, എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിരെ ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
7: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9640000 2 9645000 3 2.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
8: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
9: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
10: മൈ സോച്ച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ഭി ഭേജാ ഹൈ.
9: അരേ മോഹൻ ഭായ്, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
10: सच?
9: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
10: समझ गया.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി.

എഫ് എം പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയോ എഡ്വേഡോ മാർട്ടിനസ് അച്ച വാസ്ക്വെസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പനാമയുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ജയശങ്കർ എടുത്തുപറഞ്ഞു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. സിക്കിമിലെ നാംചി ജില്ലയിൽ സമർദുങ് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനം ഇന്ന്. വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. തിരുവനന്തപുരത്ത് ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോ എം കെ റാമിനെ കോടതി വിട്ടയച്ചു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച

0: ിലാണ് തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ വിട്ടയച്ചത്. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പി വി സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ കേൾക്കാം ഹൃദയപൂർവം എന്ന ചിത്രത്തിലെ ഗാനം. സിദ് ശ്രീറാം പാടിയത്. മനോമഞ്ജത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം ബേസിൽ സി ജെ വരികൾ എഴുതി സംഗീതം നൽകി വീത്രാഗ് പാടിയ ഗാനം, ചിത്രം ഇത്തിരി നേരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. BMH ആരോഗ്യജാലകത്തിന് ശേഷം
2: ആരോഗ്യജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: ഡോണേഴ്സിന്റെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വർദ്ധനവ് ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് സ്ത്രീകളിലോ പുരുഷന്മാരിലോ എങ്ങനെയാണത്?
4: അങ്ങനെയില്ല, ബട്ട് എപ്പോഴും സ്ത്രീകളാണ് കൂടുതൽ ഡൊണേറ്റ് ചെയ്യാറ് എന്നുള്ളതാണ് എന്റെ ഒരു
3: കാഴ്ചപ്പാട്.
4: ഫീമെയിൽസ് ആയിരിക്കും, ബിക്കോസ് എപ്പോഴും ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫീമെയിൽസ് ആയിരിക്കും കൂടുതൽ ഡൊണേറ്റ്. നമ്മൾ ഡോണേഴ്സിൽ മിക്കവാറും അത് പേഷ്യൻസ് മെയിൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പേഷ്യൻസ് മിക്കവാറും മെയിൽ ആയിരിക്കും. അധിക പേഷ്യൻസും നമ്മളൊരു 100 എടുക്കാൻ 60-70 മെയിൽസ് ആയിരിക്കും, ആൻഡ് ഡൊണേറ്റ് ചെയ്തതിൽ ഓൾമോസ്റ്റ് 70-80 ഫീമെയിൽസ് ആയിരിക്കും.
3: അവർക്ക് കുറച്ചുകൂടെ ധൈര്യമുള്ള പോലെ തോന്നിയിട്ടുണ്ടോ ഡോക്ടറിന്?
4: ധൈര്യ സ്നേഹം കൂടുതലാണ് തോന്നുന്നത്.
3: ഓക്കെ, ശരി. ആൻഡ് ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ ലിവറിന്റെ ഡിസീസസ് ഒക്കെ ആയിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? അപ്പൊ അവരുടെ ഒരു ഫാമിലിയോടും അവരോടും ഒക്കെ ഡോക്ടറിന് പറയാനുള്ള ഒരു മെസ്സേജ് എന്താ?
4: ലൈക്ക് ദേ ഷുഡ് ഗെറ്റ് എ പ്രോപ്പർ കെയർ, ലൈക്ക് ഒരു പ്രോപ്പർ ഹെൽത്ത് അഡ്വൈസ് കിട്ടുന്നു. If he is a candidate for transplant, he can be taken up for transplant. Their liver part can be taken care of.
3: Okay.
4: But definitely, we all are with you. നമ്മളെ എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്.
3: ഡോക്ടർ, നമ്മുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയല്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ ലൈഫിൽ ഒരുപാട് പേർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്പർ അനുസരിച്ച് ഏതാണ്ട് ഒരു 350 ട്രാൻസ്പ്ലാന്റിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഡോക്ടർ. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുണ്ട്. സോ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ ലിസണേഴ്സിനും നമ്മുടെ ഓഡിയൻസിനും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ആസ് എ ഡോക്ടർ, എങ്ങനെയാണ് ഡോക്ടറിന്റെ ഇത്രയും എക്സ്പീരിയൻസിനെ ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞത്?
4: ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് തീർച്ചയായും വാട്ട് യു ടോൾഡ് ഇസ് കറക്റ്റ്. ഗിവിംഗ് ഒരു ലൈഫ് സെക്കൻഡ് ചാൻസ് പോലെ തന്നെയാണ്. അപ്പം

0: It's like an associate in one. I was part of a team which has done more than 350. They have done around 600 transplants. I was a part of a team which has done more than. I was personally involved in more than 350 liver transplantation. The experience is actually fantastic. I think നമ്മൾ ഒരു കാണുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി സർജറിയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ലൈക്ക് പേഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വൺസ് എവറിഥിങ് ഗോസ് വെൽ ഒരു അടിപൊളി ലൈഫായിരിക്കും. പിന്നെ ലൈക്ക് നമുക്ക് ആ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ നല്ല സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ എസ്പെഷ്യലി ലൈക്ക് വയറിൽ നീർക്കെട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കുത്തിവെക്കുക, ബോധത്തിൽ വ്യത്യാസം ഉണ്ടാവുക, റിക്കറന്റ് ഹോസ്പിറ്റൽ അഡ്മിഷൻ, അതിൽ നിന്ന് ദി ആർ കമ്മിങ് ടു എ നോർമൽ ന്യൂ ലൈഫ്. അതൊരു ഭയങ്കര സന്തോഷം തരുന്ന ടൈം തന്നെയാണ്.
1: ഓക്കെ, പക്ഷേ ഈ ലിവർ ട്രാൻസ്പ്ലാന്റിൽ ഒരുപാട് ചാലഞ്ചസും ഡോക്ടർ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ, അതിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയായിരിക്കും?
0: അല്ല, ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ മീൻസ് ഫസ്റ്റ് മുതൽ തന്നെ ആദ്യം ഒരു രോഗി നമ്മുടെ കയ്യിൽ വരുമ്പോൾ, ഒരു നമ്മളെ അടുത്ത് വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുകളായിട്ട് വരുമ്പോൾ, മീൻസ് ആ പേഷ്യന്റ് ആദ്യം നമ്മൾ നോക്കുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ വെദർ ഹി വിൽ ഇംപ്രൂവ് ഓർ നോട്ട്. മൾട്ടിപ്പിൾ കോമോബിലിറ്റീസ് ഇല്ലാതെ നമുക്ക് മീൻസ് ഇഫ് വി ആർ നോട്ട് ലൈക്ക് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ലൈക്ക് ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിയാവും, അദ്ദേഹത്തിന്റെ ലൈഫിന് അതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നൊരു ഹോപ്പ് ഇല്ലാത്തൊരു പേഷ്യന്റിനെ പിടിച്ച് നമ്മൾ ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വി വിൽ ട്രൈ ടു സി ഹൗ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ലിവർ റൈറ്റ് നൗ. അങ്ങനെ അത് സ്റ്റേജ് ചെയ്ത് അത് വെദർ ഹി റിക്വയർസ് ട്രാൻസ്പ്ലാന്റ് ഓർ ഡസൻ്റ് റിക്വയർ ട്രാൻസ്പ്ലാന്റ് നമുക്ക് മെഡിക്കലി തന്നെ പോകാൻ പറ്റും. വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് ആദ്യം നോക്കും. സോ ഇഫ് എ പേഷ്യന്റ് ഇസ് ടു സിക്ക് ആൻഡ് ലിവർ വെച്ച് ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റില്ല, അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാണ്, ഹി ഹാസ് ഡെവലപ്ഡ് ക്യാൻസർ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ വി വിൽ സജസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം സംടൈംസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേക്കും മൾട്ടിപ്പിൾ കോൺട്രാൻഡിക്കേഷൻസ് കാണാം. സോ ദ മൈറ്റ് ബി നമുക്ക് ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. ചില പേഷ്യൻസിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആ ചലഞ്ചസിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യാം. എല്ലായ്പ്പോഴും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. സംടൈംസ് വിൽ ബി ലൈക്ക് ഒരു അക്യൂട്ട് ലിവർ ഫെയിലിയറിന്റെ സിറ്റുവേഷൻ, അതായത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ലിവർ ഡാമേജ്, അല്ലാണ്ട് തന്നെ അതുപോലെ തന്നെ ഈ അക്യൂട്ട് ആൻഡ് ക്രോണിക് ലിവർ ഫെയിലിയർ ഇങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ കുറച്ച് നല്ല സിക്കായിരിക്കും. ഈ സിക്കായിരിക്കുന്ന ആൾക്കാർ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര ഇറ്റ്സ് നോട്ട് ദറ്റ് ഈസി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, വിൽ ബി വെരി ചലഞ്ചിങ്. ആൻഡ് ആൾസോ മോർ ദ സിക്കർ നമ്മൾ ഔട്ട്കമ്മിനും ചിലപ്പോൾ അത് ബാധിക്കാം. സോ അതിനുശേഷം നമുക്ക് ദേ നീഡ് എ പ്രോപ്പർ കെയർ. നമുക്കൊരു വി നീഡ് ടു അല്ലെ, നമുക്ക് വി ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് എ ക്വാളിറ്റി ലൈഫ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ. അതല്ലായിരിക്കും നമ്മുടെ എയിം എപ്പോഴും.
2: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഹൃദയം എന്ന ചിത്രത്തിലെ ഗാനം. സച്ചിൻ ബാലു, മേഘ ജോസ് കുട്ടി എന്നിവർ പാടിയത്. കൈതപ്രത്തിൻ്റെ രചന ഹിഷാം അബ്ദുൾ വഹാബിൻ്റെ സംഗീതം.

0: Volkswagen Virtus നാല് വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം സുന്ദരി ഗാർഡൻസ് എന്ന ചിത്രത്തിലെ ഗാനം മൃദുല വാര്യർ പാടിയത്. ജോ പോളിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Volkswagen Virtus nala varshikam aakarshikkukayanu.
3: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
2: Phoenix Volkswagen showroom sandarshikkum.

0: എൺപതുകളിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടെത്തുകയും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത കോഴിക്കോടിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ എഴുത്തുകാരൻ എന്ന നിലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജമാൽ കൊച്ചങ്ങാടിയാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. ജന്മം കൊണ്ട് കൊച്ചിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോട്ടുകാരനായി മാറിയ പ്രിയപ്പെട്ട ജമാൽക്ക തന്റെ പഴയകാല പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇന്ന്.
1: ഞാൻ സ്ഥിര താമസമാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വരുന്നത് 80s. എൻ്റെ ഭാര്യ ഇവിടത്തുകാരിയാണ്, കോഴിക്കോടുകാരിയാണ്. അതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ പിതാവിനെ കുറിച്ച് പറയേണ്ടതായിരുന്നു.

അതായത് 1930-കളിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ച്. അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ പിതാവ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് മുന്നേ തന്നെ കോഴിക്കോട് വന്ന ആളാണത്. അന്ന് അദ്ദേഹം 29 വയസ്സാവട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. മനേറയിൽ നിന്ന് നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പോയത്. അവിടെ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് കണ്ടുമുട്ടി. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി. ജയിൽ മോചിതരായാൽ കൊച്ചിയിൽ നിന്ന് നമുക്കൊരു ഉഗ്രം പത്രം തുടങ്ങണം, വൈദേശിക മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിക്കണം എന്നെല്ലാം ബഷീർ പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി. അദ്ദേഹം അവ കൊച്ചിയിൽ വന്ന് ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചുകൊണ്ട് ഉജ്ജീവനം എന്ന ഒരു പത്രം തുടങ്ങി. ആ പത്രം ശക്തമായിട്ടുള്ള ലേഖനങ്ങളാണ് അതിൽ വന്നത്, തീപ്പൊരി ലേഖനങ്ങൾ. ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പോലീസിൻ്റെ നോട്ടപ്പള്ളി ആയപ്പോൾ എൻ്റെ ഫാദർ പി എ സൈനുദ്ദീൻ ഏണാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം കൊച്ചിയിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ കോയർ ഫണ്ടിൻ്റെ സ്ഥാപകനായിരുന്നു, ഇന്നത്തെ അറിയപ്പെടുന്ന കോയർ ഫണ്ടിൻ്റെ സ്ഥാപകനൊക്കെ ആയിരുന്നു. അദ്ദേഹം എൻ്റെ ബാപ്പ പറഞ്ഞു, ബഷീർ നീ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും, പോലീസ് പിടിച്ചാൽ പിന്നെയും ജയിലിൽ പോകും. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലൈനിലായിരുന്നു, എഴുത്തുകാരനായിട്ടില്ല. ഈ ഇന്ത്യ മുഴുവൻ ചുറ്റി തിരിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ബഷീർ ഒരു എഴുത്തുകാരനാകുന്നത്. അത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് എം ഇ എസ് ചാനലിന് ഒരു എഡിറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഇൻ്റർവ്യൂ ഒക്കെ നടന്ന്, ഞാൻ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരൊക്കെ അതിൽ വന്നിരുന്നു. പിന്നീട് എൻ്റെ ഒപ്പം ലീ ടൈംസിൽ ജോലി ചെയ്ത പോക്കർ കടലുണ്ടി, ഒരു കാലത്ത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കയ്യിൽ നിന്ന് മെഡലൊക്കെ വാങ്ങിയിട്ടുള്ള ഒറ്റമാലി കൃസ്മായി തുടങ്ങിയുള്ള ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇവരുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വിറ്റഴിക്കാൻ പറ്റുക എന്നൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അത് അതിന് സർക്കുലേഷൻ ആളെ വെക്കണം, അത് എഡിറ്റേഴ്സ് ചെയ്യേണ്ട ഒരു പണിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരെ നിയമിച്ചില്ല, അതങ്ങനെ പോയി, കടന്നുപോയി. പിന്നീട് ഈ കോഴിക്കോട്ടേക്കുള്ള വരവ് വളരെ ഗൗരവമായി തന്നെ വരുന്നത് ഒരു വിവാഹാലോചനയായിട്ടാണ്. അത് കെ ടി മോഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗമം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ നാടകവേദി ഉണ്ടായിരുന്നു, നാടക സമിതി ഉണ്ടായിരുന്നു. അവർ 8-10 പേര് കൂടി തുടങ്ങിയാണ്. കെ ടി മുഹമ്മദ്, വിക്രമൻ നായർ, പിന്നെ വിൽസൺ സാമൂല്, പി എം താരേൻ്റെ പിതാവ് അലിക്കോയ, എ എം കോയ, അദ്ദേഹം ആർട്ടിസ്റ്റും ചിത്രകാരനും നടനുമായിരുന്നു. സൃഷ്ടിയിൽ ബിഷപ്പിൻ്റെ റോളിലൊക്കെ അഭിനയിച്ചത് എ എം കോയായിരുന്നു. അദ്ദേഹം പ്രൊഫഷണലായിട്ട് ചിത്രകാരനുമായിരുന്നു, മദ്രാസിലൊക്കെ പോയി പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പ്രപ്പോസലുമായിട്ടാണ് എന്നോട് ഈ വിക്രമൻ നായരും ഇബ്രാഹിം വെങ്ങരയും. ഇബ്രാഹിം വെങ്ങര ഒരു കാലത്ത് കൊച്ചിയിൽ കുറേ നാളുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം നാടകത്തിലേക്ക് കയറി, പിന്നീട് വലിയ ആചാര്യ പദവിയൊക്കെ കിട്ടി. അപ്പോൾ അന്ന് ഞാനും ഇബ്രാഹിം വെങ്ങരയും എൻ്റെ സുഹൃത്ത് അഗസ്റ്റ് എന്ന് പറഞ്ഞവരാണ്, ഞങ്ങൾ മൂന്നുപേരും മട്ടാഞ്ചേരിയിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കൊച്ചിയിലേക്ക് പോവുകയും നാടകവും സാഹിത്യവും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം കുവൈത്തിലൊക്കെ പോയി വിദേശ ജോലിയെല്ലാം ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം സംഗമം തിയേറ്റേഴ്സിലെ നടനായി ഇബ്രാഹിം വെങ്ങര. ഇദ്ദേഹം ഇപ്പോഴും ഉണ്ട്, കണ്ണൂരിലാണ്. ഞാൻ ഞങ്ങൾ വിളിക്കാറും ബന്ധപ്പെടാറൊക്കെ ഉണ്ട്. വിൽസൺ ഇവിടെ തന്നെയുണ്ട്, വിക്രമനായാലും മരിച്ചു. അവർ എറണാകുളത്ത് വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഗോപുരടയിൽ എന്ന നാടകം കണ്ട ശേഷം ആണ് ഈ എ എം കോയുടെ മകൾക്ക്, മൂത്ത മകൾ ഫാത്തിമയ്ക്ക് ഒരു വിവാഹാലോചനയായിട്ട് വന്നു. അപ്പോൾ എനിക്കെൻ്റെ പിതാവ് എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. എന്നാൽ ബാപ്പയും ഉമ്മയും മരിച്ചു. അതിനുശേഷം എന്നെ നോക്കിയിരുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്.

മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം എൻ്റെ കലാപരമായ അഭിരുചികളോ എൻ്റെ താല്പര്യങ്ങളോ അവഗണിക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ പത്രപ്രവർത്തനം ഒന്നുകൊണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം അതാണെങ്കിൽ അത് ആ വഴിക്ക് പോയിക്കോ. ഒരു വിവാഹ ആലോചന വന്നപ്പോൾ നീ തീരുമാനിക്കുന്ന വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ കോഴിക്കോടൊക്കെ ഈ പിന്നെ സുൽത്താൻ വീടിലൊക്കെ പറയുന്നത് പോലെ, കോഴിക്കോട് ആദ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് സീതി കെ വയലാറിനോട് പറഞ്ഞ് എനിക്ക് രണ്ടാഗ്രഹങ്ങളാണ് കോഴിക്കോട് കാണാനുള്ളത്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണണം, വലിയ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിച്ച. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സൈനുദ്ദീൻ ഐനയുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സുൽത്താൻ വീട് പോലത്തെ അപൂർവമായ ഒരു വീട്, 1500 ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആ വീട് എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടി ഉള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എസ് എം മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ഡോക്ടർ എസ് എം മോഹൻ ഹിസ്റ്റോറിയനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതും കണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ കോഴിക്കോട് രണ്ട് കാര്യങ്ങൾ അത് രണ്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിവാഹിതനായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞ് ഈ ഇവിടുത്തെ മുസ്ലിങ്ങളെപ്പോലെ വീട്ടു പുയ്യാപ്പളയായിട്ട് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എൻ്റെ ഭാര്യയെ എന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. അതിൻ്റെ ഇടക്കാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ജൂതത്തെരുവിൽ, കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതത്തെരുവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വാസ്തവത്തിൽ കൊച്ചങ്ങാടി. കോച്ചമാരുടെ അങ്ങാടി എന്ന് പറയാറുണ്ട്, കോച്ച എന്ന് ഞങ്ങൾ വിളിക്കുന്ന യഹൂദന്മാരെയാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്, സ്ഥലനാമങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പം ഞാൻ അവിടെയാണല്ലോ, അവിടെ എനിക്കൊരു ചെറിയ പ്രസ് ഉണ്ടായിരുന്നു. പ്രസ് ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെ തുടങ്ങിയാണ്. പക്ഷേ എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരു മാനസികതയുണ്ട്. കടം വല്ലാതെ കയറി, പലിശ കൂടിയിട്ട്. അങ്ങനെ അത് വിറ്റ് കളയാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോൾ ഞാൻ ആദ്യം പത്രപ്രവർത്തനം തുടങ്ങുന്ന, ജേർണലിസം എന്ന തൊഴിൽ തുടങ്ങുന്ന കേരളനാഥം പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന സി പി മമ്മൂക്ക എന്നോട് പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് നിന്നല്ലേ വിഭാഗം ചെയ്ത്, അവിടെ തന്നെ ഒരു പത്രത്തിൽ ജോലി കിട്ടിയാൽ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ലീഡ് ടൈംസിൽ വരുന്നത്. പന്നിയങ്കരയിൽ ഇപ്പോഴും കാണാം, പഴയ ഓഫീസ് അവിടെ ഉണ്ട്, പന്നിയങ്കരയിലുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഭാര്യ വിടും, പിന്നെ ഭാര്യ വീട്ടിലല്ലാതെ ഇവിടെ താമസിക്കാനാണ്. അങ്ങനെ ഞാൻ തിരുത്തേണ്ടി വന്നു എൻ്റെ അത്. അങ്ങനെയാണ് ഞാൻ ലീഡ് ടൈംസിൽ ചെന്നപ്പോൾ പല ആളുകൾക്കും എന്നെ അറിയാം. ഞാൻ പത്രത്തിലൊക്കെ ഇരുന്നതുകൊണ്ട് ചമാൽ കൊച്ചങ്ങാടി എന്ന് പേര് കേട്ടപ്പോൾ പല ആളുകളും, സന്ധ്യയിലും ഉണ്ടായിരുന്നവരാണ് പലരും. അവരിൽ പി കെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മാനി സാഹിബ്, കെ കെ മുഹമ്മദ്, ടി പി ചെറൂപ്പ, ഉമ്മർ ഭാണ്ഡികശാല, പോക്കർ കരലുണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കെ പി കുഞ്ഞുമൂസ, അവർക്ക് എന്നെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ അവർ എന്നെയും സ്വീകരിച്ചു. അതിൻ്റെ അവരുടെ ഫ്രൈഡേ ഫീച്ചർ ഒക്കെ കുറേ കാലം ഞാൻ തന്നെയാണ് നോക്കിയത്. അങ്ങനെ അത് അതിൻ്റെ ഒരു ലിറ്റററി മാഗസീനാണല്ലോ, സൺഡേ സൺഡേക്ക് പകരം വെള്ളിയാഴ്ചയാണ് ഇറങ്ങിയിരുന്നത്. കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വെള്ളിയാഴ്ച ഇറങ്ങിയിരുന്ന ഒരു വാരാന്ത പതിപ്പ് അത് മാത്രമായിരുന്നു. അവരാണ് തോമസ് ചക്കപ്പ എന്നോട് ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഇത് രണ്ട് ലീഗുകളും, ഈ അഖിലേന്ത്യ ലീഗ് ഉണ്ടായപ്പോഴാണ് ലീഗ് ടൈംസ് രൂപീകരിച്ചത്. ഉമ്മർ ബാപ്പയ്ക്ക് തങ്ങൾ, എം കെ ഹാജി, പി എം അബൂബക്കർ ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ നേതാക്കൾ. ഞാൻ ഒരു സംഘടനയായിട്ട് ഒരു ബന്ധമില്ല. ഏത് പത്രത്തിൽ പോയാലും നമ്മളെ ജോലി ചെയ്യും എന്നുള്ളതല്ലാതെ അവരുടെ രാഷ്ട്രീയത്തിൽ എത്തി നോക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവർ രണ്ട് പത്രവും, ലീഗ് ടൈംസ് ചന്ദ്രയിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു വിഭാഗം ആളുകളാണ് ലീഗ് ടൈംസ് ഉണ്ടാക്കിയത്. ലീഗ് ടൈംസും രണ്ടും ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാ പത്താറ് ദിവസങ്ങളിലെ എല്ലാ ആളുകളെയും അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്ന. പക്ഷേ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പുറത്തായി, ഞാൻ പോക്കർ കടലുണ്ടി, സൂപ്പി വാണിമേൽ, ഇങ്ങനെ ചിലരൊക്കെ പുറത്തായി. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ല. ആ സമയത്താണ് എനിക്ക് കൊച്ചിയിൽ നിന്നൊരു വിളി വരുന്നത്. കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു സിനിമ വാരിക

ഫിലിംനാഥം. ഫിലിംനാഥം ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. സിനിമ മദ്രാസിലും കേരളത്തിലുമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്തായി എൻ്റെ കേരളത്തിൻ്റെയൊക്കെ അടുത്താണ്, ജയ്ഹിന്ദ് പത്രത്തിൻ്റെ അടുത്താണ് ഈ ഫിലിംനാഥത്തിൻ്റെ ഓഫീസ്. ജെ സി കുറ്റിക്കാട് അതിൻ്റെ എഡിറ്റർ, വാസുപിള്ളയാണ് അതിൻ്റെ മാനേജിങ് എഡിറ്റർ. അത് പിന്നീട് നിന്നു പോയി. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട്, എനിക്ക് സാഹിത്യം സിനിമ ഇതിലൊക്കെ താല്പര്യം, നമ്മളെ ചെറുപ്പകാലമല്ല. ജെ സി കുറ്റിക്കാട് ഏഴാത്തുകളിൽ അഭിനയിക്കാൻ പോകുന്ന നേരത്ത് പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫീച്ചർ എഴുതിയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് തന്നെ ചെയ്ത് അയാൾ അവിടെ തന്നെ നിന്നു, ചില പടങ്ങളിൽ അഭിനയിച്ചു, പിന്നെ ഡയറക്ടറായി, ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. സി വി പിള്ള, വാസു പിള്ള എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഒരു വീക്കിൽ തുടങ്ങുന്നുണ്ട്, പൊളിറ്റിക്സും സാഹിത്യവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കറസ്പോണ്ടൻ്റായിരുന്ന രവിവർമ്മ തമ്പുരാനാണ് അത് തുടങ്ങുന്നത്. അതിൽ ചീഫ് എഡിറ്ററായിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ ജോലി തേടിയ പോലെ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ അത് സ്വീകരിച്ച് കൊച്ചിയിലേക്ക് പോയി വീണ്ടും പറിച്ചുകൊണ്ട്. പക്ഷേ ആദ്യത്തെ ഏതാനും ലക്കങ്ങൾ, അതിൽ ടീം ഗോപകുമാർ ഡൽഹിയിൽ, കെ എസ് ചന്ദ്രൻ തിരുവനന്തപുരത്ത്, വലിയ സെറ്റപ്പിലൊക്കെയാണ്. പക്ഷേ ഓഫീസ് എന്ന് പറഞ്ഞത് ആനന്ദ് ലോഡ്ജിലെ രണ്ട് മുറിയായിരുന്നു. അവിടെ അതിൽ ഞാൻ ചില അറ്റംപ്റ്റൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, മാനേജിങ് എഡിറ്ററുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ അത് സ്വാഭാവിക മരണത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ യു എ കാദർ എൻ്റെ സുഹൃത്തായിരുന്നു. യു എ കാദർ സുഹൃത്ത് മാത്രമല്ല, പിന്നീട് ബന്ധുവായി. കാദർക്ക ഇവിടെ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, എഴുത്തുകാരനാണ്, ഞങ്ങൾ പരസ്പരം അറിയും, ഇതൊക്കെയാണ്. അപ്പോൾ ആ വിഭാഗം കൂടി നടന്നു. ആ സമയത്ത് കാദർക്ക എന്നോട് വിളിച്ച് പറഞ്ഞു, അബൂബക്കർ അഹമ്മെന്ന് പറഞ്ഞ ഒരാൾ ഒരു വീക്കിലൂടെ, ഇതുപോലെ തന്നെ സംഭവമൊക്കെ ഒരേപോലെ തന്നെ. അതായത് അയാൾ ഗൾഫിലാണ്, അയാൾക്ക് കെ വി എസ് ഇളയത് പണ്ട് നടത്തിയിരുന്ന കേരളദേശം വീക്കില്, ഏതാണ്ട് അതേ ചേരുവകളോടുകൂടി തന്നെ വീക്കിലായിട്ട് ഇറക്കണം. അതിലും ഗോപകുമാർ സഹകരിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജമാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിയില്ലായിരിക്കല്ലേ. അപ്പം വീണ്ടും ഞാൻ കോഴിക്കോടേക്ക് വന്ന്, കോഴിക്കോട് നിന്ന് ഞങ്ങളിവിടെ ഒരു മുത്ത് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ഇതൊക്കെ ഫോർമാറ്റൊക്കെ ചെയ്ത് പേജ് ചെയ്തിട്ട് എറണാകുളത്തുള്ള എസ് ടി റെഡ്യാർ പ്രസ്സിൽ കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതും ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ട് അതും പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ആ മാധ്യമത്തിൽ ജോയിൻ ചെയ്യുന്നത്. മാധ്യമത്തിൽ ന്യൂസ് എഡിറ്ററായിട്ടാണ് ആദ്യം തന്നെ വന്നത്. എങ്കിലും ആദ്യത്തെ പത്രം ഡിസൈൻ ചെയ്തത് ഞാനാണ്. പിന്നെ ആദ്യത്തെ അവരുടെ എല്ലാം, അവരുടെ ഇനോഗറൽ പതിപ്പ് അത് ഞാനാ ചെയ്തത്, വാരാദ്യ മാധ്യമം എന്നുള്ള. അതിൻ്റെ എഡിറ്റർ നമ്മളെ കെ കൊടുങ്ങല്ലൂരായിരുന്നു, ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു അദ്ദേഹം ഒരു കാലത്ത്. അദ്ദേഹം ആണ് അതിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഞാനാണ് അത് ചെയ്തത്. അവരുടെ 10-15 വാർഷിക പതിപ്പുകൾ ഇറക്കി. ആ വാർഷിക പതിപ്പുകളാണ് വാസ്തവത്തിൽ ഒരു വീക്കിൽ ആരംഭിക്കാനും ഒക്കെ അവർക്കൊരു കോൺഫിഡൻസ് നൽകിയത്. ആ വീക്കിൽ പിന്നീട് തുടങ്ങി. അത് ആദ്യം കെ പി രാമനുണ്ണി ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. അത് കഴിഞ്ഞ് 15 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തു മാധ്യമത്തിൽ നിന്ന്, നിയമപ്രകാരം റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് തേജസ് എന്ന് പറഞ്ഞ പുതിയൊരു പത്രം തുടങ്ങിയപ്പോൾ അതിലും ഈ ജോലി തന്നെയാണ് ചെയ്തത്. അങ്ങനെ 10-26 വാർഷിക പതിപ്പുകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പത്രങ്ങൾക്കും സാംസ്കാരിക രംഗത്ത് കാലുറപ്പിച്ച് നിൽക്കാനുള്ള ഒരു പ്രതലം നൽകിയത് ഈ വാർഷിക പതിപ്പുകളും വീക്കിലിയൊക്കെയാണ്. 2018 തേജസ് നിർത്തി. അതോടുകൂടി എൻ്റെ പത്രപ്രവർത്തന 55 വർഷം ഞാൻ ടോട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാഹിത്യ വർഷത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പൂഞ്ഞിക്കര റാഫിയൊക്കെ ഉള്ള കാലത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി. രാവിലെ മുതൽ വൈകുന്നേരം അദ്ദേഹം പഴയ പഴയ കഥകൾ, കേസരി ബാലകൃഷ്ണമുള്ള, എൻ പി പോൾ ഇവരുടെയൊക്കെ കഥകൾ

അങ്ങനെ സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ ഒന്ന് സംഗീതമാണ് എൻ്റെ ഒരു താല്പര്യം. ഒരു കസിൻ ബ്രദറായിരുന്നു അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യണ്ടായിരുന്നു അവിടെ കൊച്ചിയിൽ. അദ്ദേഹം സെക്രട്ടറിയും ജവഹർലാൽ അനന്ത്ജി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുജറാത്തി സേട്ടു, അദ്ദേഹം പ്രസിഡൻറ്റുമായിട്ട് അവിടെ മ്യൂസിക്കൽ മീറ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അവരാണ് ആദ്യമായിട്ട് ബിസ്മില്ലാ ഖാൻ, രവിശങ്കർ തുടങ്ങിയ ഹിന്ദുസ്ഥാനിയിലെ വലിയ വലിയ സംഗീത മ്യൂസിഷ്യൻസിനെ ഒക്കെ മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്തിയത്. അപ്പോൾ ആ പരിപാടികളുടെയൊക്കെ ഈ പ്രചരണത്തിൻ്റെ റോൾ എനിക്കായിരുന്നു. ഞാൻ തന്നെയായിരുന്നു അതൊക്കെ എഴുതിയിരുന്നത്. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതണമല്ലോ. അപ്പോൾ ആ രീതിയിൽ മ്യൂസിക്കുമായിട്ട് എനിക്ക് നല്ല പരിചയം. മെഹബൂബായി മിക്കവാറും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരും, വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം രസകരമായിട്ട് കഥകളൊക്കെ പറയും. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ഗർഭിണിയായ തിരുതയും 2001 കൊഞ്ചുപടയും എന്ന് പറഞ്ഞിട്ട് മെഹബൂബായി പറഞ്ഞൊരു കഥ ഞാൻ എൻ്റെ ചാപ്പ എന്നുള്ള പുസ്തകത്തിൽ എഴുതി. ചാപ്പൊക്കെ ഞാൻ കൊച്ചിയിലുള്ള സമയത്ത് തന്നെ എഴുതിയാണ്. അത് പിന്നീട് പി എ ബക്കർ ഡയറക്റ്റ് ചെയ്ത് റീജിയണൽ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ 2-3 സിനിമകളിൽ കൂടി വർക്ക് ചെയ്തു, പാട്ട് എഴുതി, തിരക്കഥ എഴുതി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ട്രാൻസിഷൻ കാലത്താണ് ഇതൊക്കെ വന്നത്. എൻ്റെ വിവാഹം, ഈ പത്രപ്രവർത്തന ജീവിതം, ഇതെല്ലാം ഏതാണ്ട് ആ 80s തുടക്കത്തിലാണ് വരുന്നത്. ആ സമയത്ത് മമ്മൂട്ടി മിക്കവാറും, ഞാൻ തിരക്കഥകൾ എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ട് മമ്മൂട്ടി മിക്കവാറും എൻ്റെ വീട്ടിൽ വരും. കാരണം മമ്മൂട്ടിയുടെ ഭാര്യാപിതാവ് എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആ ഒരു മമ്മൂട്ടിയെക്കുറിച്ച് ആദ്യം ഒരു പത്രത്തിൽ എഴുതുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രേമികയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ വലിയങ്ങാടിയിൽ ഒരു 5 മുറി പീടിയുണ്ടായിരുന്നു. അതിൽ വസ്ത്രങ്ങളും പുകയിലയും ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഗ്രാമഫോൺ ആദ്യമായിട്ട് മലബാറിൽ കൊണ്ടുവന്ന അദ്ദേഹം ഗ്രാമഫോൺ. അപ്പോൾ വേറെ എങ്ങും ഇല്ല ഗ്രാമഫോൺ. അതിൻ്റെ പേര് കാലിക്കറ്റ് ഫോണോ ഹൗസ് എന്നാണ്. അത് ആ പാലം ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെയാണ്. റെയിൽവേ പാലം ഇല്ലേ, ഇറങ്ങുന്ന ഭാഗത്തായി പുഴക്കര എന്ന് പറഞ്ഞ അതിൻ്റെ തീരത്തായിരുന്നു. കൊച്ചിയിലെ ആദ്യമായിട്ട് ഗ്രാമഫോണിൽ പാടിയ ആൾ ഗുൽമുഹമ്മദ് ബാബ എന്ന് പറഞ്ഞ ആളാണ്. ആദ്യമായിട്ട് പാടുന്നതും അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിയെക്കുറിച്ചും ഒക്കെയുള്ള പാട്ടുകൾ പാടുകയും പല ആവിഷ്കാര രീതികൾ കൊണ്ടുവരികയൊക്കെ ചെയ്ത ആളാണ്. വിമാനം വരുന്നത് കാണുമ്പോൾ പിന്നെ ആളുകൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്, മണത്തല പള്ളിയിലെ നേർച്ച, ഇതൊക്കെ അവർ ഗ്രാമഫോണിലുണ്ട്. പാട്ട് മാത്രമല്ല, പിന്നെ മാപ്പിളപ്പാട്ടുകളുണ്ട്, ഇങ്ങനെയുള്ള പലതും ഉണ്ടായി ചെയ്യുമായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ ഒരു മലയാളി ആദ്യമായിട്ട് ഗ്രാമഫോണിൽ പാടുന്നത്. അപ്പോൾ പല തമിഴ് സിനിമാ നടന്മാർ അതിലൊക്കെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് ഇവരുടെ വീട്ടിലാണ് റിഹേഴ്സിൽ നടത്തുന്നത്. ഇയാളോത് ഈ ഗുൽമുഹമ്മദ് ബാബ ഉസ്താദ് അദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടിയാണ് ബാബുരാജിൻ്റെ പിതാവായ ജാൻ മുഹമ്മദിനെ കൽക്കത്തയിൽ നിന്ന് കോഴിക്കോട്ട് ഒരു മലയാളി കൊണ്ടുവന്നത്. കല്യാണ ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാവും. രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് ഈ ഖവാലിയും ഗസലൊക്കെ പാടിയിട്ടുള്ള രസകരമായ മത്സരങ്ങൾ അക്കാലത്തുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ ബാബുരാജിനെ കണ്ടിട്ടില്ല, പക്ഷേ ബാബുരാജിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ആന്തോളജി, ഒരു പുസ്തകം, മറ്റു പലരും MT എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി. അത് വടേരി ഹസൻ എന്ന് പറഞ്ഞ ഒരു മരക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജാലകം സാംസ്കാരിക വേദി എന്നാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അദ്ദേഹം അതിലൊക്കെ താല്പര്യനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് അബ്ദുൽ ഖാദർ പണ്ടൊരിക്കൽ എറണാകുളത്ത് വന്നിട്ടുള്ള ഒരു പരിപാടിയിൽ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷേ അതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള നജ്മൽ ബാബു, സത്യജിത്ത്, ഈ രണ്ടുപേരെയും അവരായിട്ട് നല്ല ബന്ധമായിരുന്നു. ഡോക്ടർ മുഹമ്മദ്

ഷക്കീൽ, ഇവരൊക്കെ ഗസൽ ആസ്വദിച്ച് പാടുന്നവരായിരുന്നു. ഇവരാണ് രണ്ടുപേരും മരിച്ചുപോയി. നജ്മലും പോയി, സത്യത്തും പോയി. സത്യത്തെ എൻ്റെ ഭാര്യയുടെ ആർട്സ് കോളേജിൽ ഭാര്യയോടൊപ്പം പഠിച്ച അതാണ്. അവരൊക്കെ സഹപാഠികളാണ്. സത്യത്ത് മാത്രമല്ല, പി എം താജി, എ സജീവൻ, പാരകൻ്റെ സുമേഷി, ഇവരൊക്കെ എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അത് ഒരു ദിവസം ഞാൻ അവരെ ഗെറ്റ് ടുഗെതറിന് പോയപ്പോൾ ഇവരൊക്കെ എല്ലാവരും എനിക്ക് നേരത്തെ അറിയാം, അവർക്ക് എന്നെ അറിയാം. അങ്ങനെ എന്നെ സ്റ്റേജിൽ പിടിച്ച് കയറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കോഴിക്കോട് സാംസ്കാരിക രംഗമായിട്ട് ഭയങ്കര സന്തോഷം നൽകിയ സന്ദർഭങ്ങളായതെല്ലാം. ഞാൻ അവിടെ ആഗ്രഹിച്ച ജീവിതം ഇവിടെ കിട്ടി എന്നുള്ളത്. കാരണം ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഭാര്യയും ഇഷ്ടമുള്ള ജോലിയും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർക്ക് സംതൃപ്തി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പറഞ്ഞ രണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആയുസ്സിലേറെ കാലം ഞാൻ ഈ കോഴിക്കോടാണ് ജീവിച്ചത്. അത് ഈ നഗരം ഇന്നിപ്പോൾ സാഹിത്യ നഗരമാണ്, സംഗീതത്തിൻ്റെ നഗരമാണ്, സത്യത്തിൻ്റെ നഗരമാണ്, സ്നേഹത്തിൻ്റെ നഗരമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു നഗരമാണ് ഈ നഗരത്തോട്. ഞാൻ പറഞ്ഞു പിരിയാൻ വിടാതെ കാമുകി എന്ന് ഭാസ്കരൻ മാഷി എഴുതിയ പോലെ ഈ നഗരത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ അവസാനമെന്നാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അധ്യായം തന്നെയാണ് കോഴിക്കോട്ടെ എൻ്റെ ജീവിതം. എൻ്റെ മക്കളും ഇവിടെ തന്നെയാണുള്ളത്. ഒരു മകള് എറണാകുളത്തുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സംഗീതവും അതിൻ്റെ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ എസ് കെ പൊറ്റക്കാട്, ഉറൂബ്, കക്കാട് മാഷി, ഇങ്ങനെ ഞാൻ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ ഞാനിവിടെ വരുന്നു. ബാബുരാജ്, ബാബുരാജ് ഒക്കെ എനിക്ക് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടവരായിരുന്നു. അവർ ആയിട്ട് ബന്ധപ്പെടാനോ കാണാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളൊരു ഖേദം എനിക്കെപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ, എൻ പി മുഹമ്മദ്, എം എം കാരശ്ശേരി, സലാം കാരശ്ശേരി, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയ മാഷ്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരുടെ സ്നേഹം ആർജിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പത്രപ്രവർത്തൻ എന്നുള്ള നിലയിൽ പുതിയ എഴുത്തുകാർ മാത്രമല്ല ചിത്രകാരന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരാനും മുൻവിധിയില്ലാതെ അവരോട് സമീപിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമാണ്. ആകാശവാണിയിൽ ആയിട്ട് ഉള്ളവരൊക്കെ മുരളീധരൻ ഉണ്ടായിരുന്നു, കാൺകാവിലുണ്ടായിരുന്നു. പ്രീത മേഡം എന്നെ കൊണ്ട് പിന്നെ ഹിന്ദി ഈ മ്യൂസീഷ്യൻസിനെ കുറിച്ചുള്ള ചില പരിപാടികളൊക്കെ നടത്തിയിരുന്നു. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസ്, കണ്ടംപററി പൊളിറ്റിക്സ് അനാലിസിസ്, ഇതൊക്കെ ചെയ്തിരുന്നു. വേറെ ഒരു കാര്യം കൂടി, ഞാൻ 10-30 പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത് ഇവിടെയാണ്. മാതൃഭൂമി ബുക്സായാലും ഒലിവ് ബുക്സായാലും ലിബി ആയാലും ഇവരൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ നൌഷാദാണ്, മാതൃഭൂമിയുടെ. അദ്ദേഹം പല പബ്ലിക്കേഷൻസിൽ ജോലിയുണ്ട്. അതിനൊക്കെ വേണ്ടി പല പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. റഫീനാമ എന്നുള്ള പുസ്തകം, ലതാ മങ്കേഷ്കർ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേഷൻസാണ്, ക്ലാസിക് അഭിമുഖങ്ങൾ. അത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു പണിയായിരുന്നു. അപ്പോൾ അത് 25 ട്രാൻസ്ലേഷൻസ് ഉണ്ട് അതിൽ. ചരിത്രപുരുഷന്മാരും ചരിത്രത്തിൽ നിഷ്ഠൂരരായിട്ടുള്ള ആളുകളാണ്, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഇവരുടെയൊക്കെ അഭിമുഖങ്ങൾ. മറ്റുള്ളവർ വലിയ വലിയ അക്കാലത്തെ വലിയ വലിയ ജേണലിസ്റ്റുകൾ ആയിട്ടുള്ള അഭിമുഖങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അത് നല്ലൊരു വർക്കാണ്. അങ്ങനെ 30 പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ എഴുതാൻ കോഴിക്കോട് ആയതുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് എന്നുള്ളതും പ്രത്യേകിച്ച് നൌഷാദിനോടുള്ള ഒരു നന്ദി എനിക്ക് അതിൽ പറയുന്നുണ്ട്. അവസാനം ഇറങ്ങിയ പുസ്തകം സിനഗോഗ് ലൈൻ എന്നുള്ള പുസ്തകം, നോവല്. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഖേദം എന്താണെന്ന്, എനിക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യണം, ഫിക്ഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ജോലി, പ്രൊഫഷണൽ ജോലി ഇതായതുകൊണ്ട്, അത് മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതായതുകൊണ്ട്

0: എനിക്ക് എഴുതാൻ പറ്റാതെ വന്ന്. അങ്ങനെയാണ് ഞാൻ ഈ അവസാനം 50-ാം വയസ്സിലാണ് ഈ നോവൽ എഴുതിയത്. കോഴിക്കോടിനെ കുറിച്ച് ഒരു നോവൽ എഴുതുക എന്നുള്ളതും എൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്.
1: പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായ ജമാൽ കൊച്ചങ്ങാടിയാണ് തൻ്റെ പഴയകാല പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് ഓർത്തെടുത്തത്. നിർവഹണ സഹായം സിതാര.

എല്ലാം ശ്രദ്ധേയനായ ജമാൽ കൊച്ചങ്ങാടിയാണ് തന്റെ പഴയകാല പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് ഓർത്തെടുത്തത്. നിർവഹണ സഹായം സിതാര.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: FM പ്രധാന വാർത്തകൾ. ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ജന്മദിനാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാർഗെയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടി. കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈയിൽ നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്ന് ആരോപിച്ച് പോലീസുകാരെ തടഞ്ഞ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തി ആയതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹില്ലിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ, ഹംസകരുണൻ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇബ്ലീസ് എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് ജി കൃഷ്ണൻ, രമേശ് മുരളി, ഗഗുൽ എന്നിവർ പാടിയത്, ഡോൺ വിൻസെന്റ് സംഗീതം നൽകിയതാണ്.

0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായ റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156
0: 0495230666.
2: PM जय अब गरीबों की जय बन गई है.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി കേൾക്കാം ഗദാമ എന്ന ചിത്രത്തിലെ ഗാനം. റഫീഖ് അഹമ്മദ് വരികളെഴുതി ബെനറ്റ് വീത്രാഗ് സംഗീതം നൽകി. ചിത്രയും വിജയ് യേശുദാസും പാടിയതാണ്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് എൻഡിഎ സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിൽ പതിവായി ചേരുന്ന യോഗമാണിത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയവയിൽ വിപുലമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ചാവാസ്ക്വസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയൻ മേഖലയിലേക്കും ഒരു കവാടമെന്ന നിലയിൽ പനാമയുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ജയശങ്കർ വ്യക്തമാക്കി. വ്യാപാരം, വാണിജ്യം, വികസനം, സമുദ്രമേഖല, ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിപുലമായ ചർച്ചകൾ നടത്തി. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എംവി ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ച മലയാളി. സംഭവസമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർഗോഡ് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി. ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. 25 പേരോളം തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും

നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഡെങ്കിപ്പനി തടയാൻ തകേട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വരെ പ്രായക്കാർക്ക് ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ എം പിമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പുതിയ KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്തെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KM ഷാജി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വനാതിർത്തി പങ്കിടുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതൽ ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. അല്പസമയത്തിനകം പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് പാളയം കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാളയത്തെ വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോഴിക്കോട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്കായി ജനമൈത്രി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. സദസ് ജില്ലാ പോലീസ് മേധാവി AP ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനുമേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ടു ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. 26 അംഗ കൌൺസിലിൽ 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ടത്. ഇടതുപക്ഷത്ത് 12 അംഗങ്ങളുണ്ട്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായ സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2nd പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ, അംസ കരുണൻ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ തനിഷ ക്രിസ്റ്റോ, ധ്രുവ കപില സഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി ഗഡെ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മത്സരാർത്ഥികളില്ല.
മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾ

ക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ കോടതി വിട്ടയച്ചു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതിയാണ് റാമിനെ വിട്ടയച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് കൈമാറി വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. മാർക്കുകൾ രേഖപ്പെടുത്തുന്ന കണ്ണൂർ സർവകലാശാലയുടെ കെറീപ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തി. താവക്കരയിലെ ഫോക്ലോർ സെന്ററിലെ പുരാവസ്തുക്കൾ അനുമതിയില്ലാതെ മാറ്റിയത് അന്വേഷിക്കാനും വക്സ് ആൻഡ് പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി 103.6 റിയൽ എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം ആസ്വദിക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും രാജലക്ഷ്മിയും ചേർന്നാലപിച്ചത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ സ്വർണം ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,220 പവന് 1,05,760 ഇന്നത്തെ വ്യാപാരം നടക്കുന്നത്. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം പ്രിയ ഗീതത്തിലേക്ക് അത്രമേൽ പ്രിയത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നൊരു മഴ ദിവസമാണ്. മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്നവർ ആ ആസ്വാദ്യത കൂടുതൽ ഭംഗിയാക്കുക. നമ്മളുടെ പ്രിയ ഗീതം ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. 0945236671 എന്ന നമ്പറിൽ, മറ്റൊരു നമ്പർ 236671 മൊബൈൽ നമ്പർ 9444448000. പ്രീഗീതം ആരംഭിക്കുന്നു ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഈ ഗാനത്തോടുകൂടി.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ഗീതം.

പ്രിയഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുകുളത്തു നിന്നും അഭിജിത്ത്.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: പ്രിയ ഗീതം
3: പ്രിയഗീതത്തിൽ അടുത്തതായി കേൾക്കാം. പള്ളിയത്ത് നിന്നും സുനിൽ രാജ് ആവശ്യപ്പെട്ട ഗാനം. എൻ്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ചത്. പൂവച്ചൽ ഗാദറിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: പ്രിയ ഗീതം.
3: കരുവള്ളിക്കുന്നിൽ നിന്നും സത്യനായർ ആവശ്യപ്പെട്ട ഗാനം ആസ്വദിക്കാം. അടുത്തതായി പ്രിയ ഗീതത്തിൽ മിനിമോൾ വത്തിക്കാനിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചത്. പൂവച്ചൽ ഗാദറിന്റെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം.

0: പ്രിയഗീതം ഇവിടെ സമാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയഗീതത്തിലേക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
1: പ്രിയഗീതം
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: FM പ്രധാന വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്തെ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെ ആണ് സിന്ധു മത്സരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400024440. ഒരു ഗാനം കേൾക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ ഈണം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി അല്ലെങ്കിൽ സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 31-നുള്ളിൽ സൂപ്പർവൈസർ, ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം, മായനാട്, കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495231403 അല്ലെങ്കിൽ 7025692560 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: കുണ്ടത്തോടിൽ നിന്നും നാണു യുവിയുടെ ഇഷ്ടഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV SP വെങ്കടേഷ്.

0: 2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതും ആണ്. നേട്ടത്തെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യത മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും www.depwd.gov.inലും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.
1: കോട്ടക്കൽ ആര്യവൈദ്യശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
2: പുറമെ സ്ത്രീരോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
2: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ് സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായ റോഡ് കോഴിക്കോട്.
2: ഫോൺ 9188920156 0495230256.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കൊടക്കാട് നിന്നും ദിനേശൻ ദേവാമൃതം, ഷീജ ദിനേശ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കടത്ത് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം: പ്രോജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം, 676505. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0483273559.
1: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണിനി മംഗല്യസൂത്രം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു വടക്കേ വാവന്നൂരിൽ നിന്നും PV മുഹമ്മദ്.

ജില്ലയിൽ ആരോഗ്യ കേരളം മുഖേന കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, ആർ ബി എസ് കെ നഴ്സ്, സോഷ്യൽ വർക്ക്, സ്റ്റാഫ് നഴ്സ്, ബി സി സി പി എൻ, എസ് ടി എൽ എസ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷ ജൂലൈ 25 വൈകുന്നേരം 5 വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. എൻ എച്ച് എം ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലായോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല.

0: दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: തിലക്കം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ കൈതപ്രം വിശ്വനാഥൻ്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വെസ്റ്റ് ഹിലിൽ നിന്നും സന്ധ്യ ഉണ്ണി, രമ്യ മനു എന്നിവർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ഒരുക്കിയത് കായിതപ്രം മോഹൻ സീതാര. ആവശ്യപ്പെട്ടത് വടകരയിൽ നിന്നും ശ്രീലക്ഷ്മി.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഗായകൻ യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മഞ്ചേരിയിൽ നിന്നും ജിനീഷ് ദേവൻ കുട്ടിമോൻ.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ബിച്ചു തിരുമല രചിച്ച് രാജാമണി ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിനി. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചിറ്റപ്പടിയിൽ നിന്നും നജ്മത് ഹസ്കർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബാബു രാമനാട്ടുകാരുടെ ഇഷ്ടഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി രചിച്ച് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കാലചക്രം എന്ന ചിത്രത്തിൽ നിന്നും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ അഭയ് ജോധ്പൂർക്കർ, മെറിൻ ഗ്രിഗരെ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളിമാണുകുന്നിൽ നിന്നും ഷീന, മഞ്ജു, അരുൺ, നിഷ എന്നിവർ.

0: യോ ചോയ്സിൻ്റെ ഇപ്പോഴത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരണത്തിന് അനുമതി തേടി കെ സി വേണുഗോപാൽ നോട്ടീസ് അവതരിപ്പിച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് എൻ ഡി എ സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ യോഗത്തിൽ ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. സി ടി എഫ് 154 കമാൻഡർ കമാൻഡോർ മിലിന്ദ് എം മൊഗാക്ഷി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 60 പേർക്ക് ചികിത്സാ സൌകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയമടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11 ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ 12 വരെ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ ഉച്ചയ്ക്ക് 2 വരെ സഭാ നടപടികൾ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. സമാന സംഭവങ്ങളാണ് രാജ്യസഭയിലും ഉണ്ടായത്. സഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നീറ്റ് വിഷയം ഉന്നയിക്കാൻ അനുമതി നൽകി. എന്നാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം തുടർന്നപ്പോൾ ചെയർമാൻ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്തുടനീളം ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ നിലവിൽ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു അറിയിച്ചു. സിക്കിമിലെ ടീസ്ത നദീജല വൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ടെന്ന് നാംചി ജില്ലാ പോലീസ് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്കോലയുമായി രക്ഷാപ്രവർത്തന സ്ഥിതിഗതി ചർച്ച ചെയ്തു. നാംചി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും സിക്കിം പോലീസിന്റെയും അഗ്നിസുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് കരുത്തും ധൈര്യവും ലഭിക്കാനും കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താനും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാനും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ MPമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൂഫാൻ കെയറിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും സേവനം ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടനയായ IMA നാളെ തിരുവനന്തപുരത്ത് കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡോക്ടർമാരുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IG പുട്ടവിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. എറണാകുളത്ത് നിന്ന് നെഹിമ P.
1: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം

0: പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി. കംബൈൻഡ് മാരിടൈം ഫോഴ്സസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കമഡോർ ഡാൻ തോമസ്, ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്തെ ചീഫ് സ്റ്റാഫ് ഓഫീസർ ട്രെയിനിംഗ് റിയർ അഡ്മിറൽ ദീപക് സിംഗാൾ എന്നിവർ സംസാരിച്ചു.
1: മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്തെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ ഇടതും വലതും ഇല്ലെന്നും സത്യത്തിന്റെ നേർരേഖ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അച്ഛൻ രാജനും ബന്ധുക്കളും മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ ആരോപിച്ചു. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാതിരുന്നതിന് ശേഷമാണ് മുൻ മന്ത്രി MB രാജേഷ് UDFനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിഎസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടക മാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
1: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ട് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ, ആയുഷ് ചെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംസകരുൺ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ താനിഷ ക്രാസ്റ്റോ, ധ്രുവ് കപിലാസഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി, ഗഡ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യക്ക് മത്സരാർത്ഥികൾ ഇല്ല. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയം അടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ആരവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ക്ഷണിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി. സമഗ്രമായ റിപ്പോർട്ട് അടുത്ത

കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖലാ ഐ ജി പുട്ട വിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA മാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. UDFനൊപ്പമുണ്ടായിരുന്ന 5 കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ UDFന് ഭരണം നഷ്ടമായി. സ്വർണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ക്യാന്റീനു സമീപം ഷെഡിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടികളിൽ വളരെ സജീവമായി നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നു. അതിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു എന്നറിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ആ സംസാരം ഒരുപാട് പേര് കേട്ടിരിക്കുന്നു, അവർക്കത് ഹൃദ്യമായി തോന്നുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. സന്ദേശങ്ങൾ അനവധി നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായും നീതി പുലർത്താൻ കഴിയാത്ത വിധം അത് വിപുലമാണ് എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് നമുക്ക് തുടർന്നും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇതുകൊണ്ടാണ് ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് എന്നുള്ള വസ്തുത നമുക്ക് പരസ്പരം ഓർമ്മിപ്പിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440 9400224440. ഇതിലേക്കൊരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. സന്ദ്രം ഈ ചിത്രത്തിൽ നിന്നൊരു പാട്ട് ആദ്യം കേൾക്കാം. വേണുഗോപാൽ പാടിയതാണ്, കൈതപ്രം രചിച്ച് ജോൺസൺ സംഗീതം നൽകിയതാണ്.

0: ഹലോ, നമസ്കാരം സുബേദ.
1: നമസ്കാരം സർ.
0: എവിടെയാണ് സുബേദയുടെ വീട്?
1: മുക്കം കൊടിയത്തൂർ എന്ന് പറയും.
0: കൊടിയത്തൂർ?
1: മുക്കത്തിനടുത്താണ്.
0: പിന്നെ കൊടിയത്തൂർ ഒക്കെ വളരെ പ്രശസ്തമായ, വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ഒക്കെ ഒരുപാട് വികസനങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് കുറെ അതിന്റെ ഒരു ഛായയൊക്കെ മാറി അല്ലേ.
1: കൊടിയത്തൂർ ഇരുവഴിഞ്ഞിയുടെ തീർത്താണ്. അപ്പം അവിടെയാണല്ലോ നമ്മുടെ ബി പി മൊയ്തീന്റെ
0: സ്മാരകവും
1: അടുത്താണ്.
0: അതെ,
1: വീടിനടുത്താണ്.
0: ഒരു ചില അനശ്വരമായ ചില പ്രണയകാവ്യം പോലെ ചില അനശ്വരതകൾ ഇങ്ങനെ നിലനിൽക്കും അല്ലേ. അതെ, പ്രണയകാവ്യമാണ്. അപ്പൊ ചേച്ചിയുടെ അനുഭവങ്ങള്, അത് പിന്നെ ചിത്രമായതോടുകൂടി അതൊരു ഒരു പ്രാദേശിക ചരിത്രം വിട്ട് ഒരു വലിയ തലത്തിലേക്ക് അത് ഉയർന്നു. അല്ലെങ്കിലും അതെ, അവര് വളരെ സജീവമായി കുറെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടും അറിയാം. അതൊരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലെ ഒരു മാതൃകാ പ്രവർത്തനം നടത്തുന്ന സേവാമന്ദിരം, ബി പി മൊയ്തീൻ സേവാമന്ദിരം ഒക്കെ ഉണ്ടല്ലോ, ധാരാളം പൊതുപ്രവർത്തനത്തിൽ സജീവമാണല്ലോ അവരൊക്കെ അല്ലേ. അതെ, നമ്മളതിനെ കുറിച്ചൊക്കെ പരിപാടികളൊക്കെ ചേച്ചിയുടെ പലവട്ടം വന്ന അഭിമുഖവും മന്ദിറിന്റെ, നമ്മുടെ സേവാമന്ദിറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ റേഡിയോയിലൊക്കെ പലവട്ടം പലപ്പോഴായി പറയാറുള്ളതാണ്. എന്താ സുബേദയുടെ വിശേഷങ്ങൾ?
1: ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ കുറെ കാലമായി, ഞാൻ ചെറുതായപ്പോഴേ, ഞാനിപ്പം ഒരു 1984 മുതലൊക്കെ ഞാൻ ആകാശവാണി കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്കൊരു ഹരമായിരുന്നു ആകാശവാണി. അന്ന് വേറെ മാധ്യമങ്ങളില്ലല്ലോ. അപ്പോ പത്രം, പിന്നെ സിനിമ, ഈ ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കാനും പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടത് കേൾക്കാനും ആകാശവാണിക്ക് മുമ്പിൽ ബാലലോകവും ശിശുലോകവും ഒക്കെ കേൾക്കാനും നമ്മളിങ്ങനെ കാത്തു കുത്തിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അത് തന്നെ ഞാൻ ഇപ്പോഴും തുടരുന്നു.
0: ആ ഒരു എന്താ പറയാ, ഊഷ്മളത ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് അതിന്റെ ഒരു കേൾവിക്കാരിയായി തുടരുന്നു.
1: അതെ, അതിന്റേതായ വൈബിൽ തന്നെ നമ്മൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കിട്ടുന്ന മാധ്യമങ്ങളുണ്ട്.
0: അതൊക്കെ ഇരുവഞ്ഞിയിൽ ഒഴുകിയ വെള്ളം പോലെ അങ്ങോട്ട് പോയി, പക്ഷെ അവിടെ നിൽക്കുന്നു, പുഴ നിൽക്കുന്ന പോലെ നമ്മൾ അവിടെ നിൽക്കുന്നു.
1: നമ്മളിവിടെ ഈ ആകാശവാണിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് അന്നിപ്പോ റേഡിയോയിലായിരുന്നു, ഇപ്പൊ നമ്മളത് മൊബൈലിലേക്ക് മാറ്റി നമ്മളെ കൂടെ കൊണ്ടുകൊടുക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റേഡിയോ നമ്മളെ കൂടെ പോരുന്നുണ്ട്.
0: എന്തായാലും വളരെ സന്തോഷം, നിങ്ങളെ പോലെ ഇങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള മനുഷ്യര് റേഡിയോയെ നമ്മളോട് സംവദിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, ഒരു സന്തോഷവും അഭിമാനവും ഒരു സാഫല്യം ഒക്കെയാണ്.
1: എന്നും എനിക്ക് മുമ്പ് ഓർമ്മയുണ്ട്, ഞങ്ങളന്ന് സൺഡേസിലൊക്കെ, ഞങ്ങള് സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ 6-7 പേരുണ്ട്. അപ്പൊ ഞങ്ങള് സൺഡേസിലൊക്കെ ഈ 1 മണിയാകുമ്പോഴേക്കും ഞങ്ങള് ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അനുവദിച്ചു വരുന്ന ജോലികളൊക്കെയും തീർത്ത് വെച്ചിട്ട്
0: മുമ്പിലെത്തും
1: വീട്ടില്. ഒരുമണി നിങ്ങൾ ആവശ്യപ്പെട്ടത് അതൊരു ഉത്സവം പോലെ, വേറെ എവിടെ നിന്നും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ
0: കേൾക്കാനുള്ള അവസരമില്ല. എനിക്കറിയാം, ഓർമ്മയുണ്ട്
1: ആ കാലം റേഡിയോ തന്നെയായിരുന്നു.
0: എന്തായാലും
1: വാർത്തകളൊക്കെ കേൾക്കാനും അടിസ്ഥാനപരമായി നമുക്ക് ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന

0: രീതിയിലുള്ള വാർത്തകൾ കേൾക്കാൻ റേഡിയോ തന്നെയാണ് ശരണം.
1: ഏത്
0: വാർത്തകൾ കേട്ടാലും രാവിലെ പ്രാദേശിക വാർത്ത കേട്ടാൽ മാത്രമേ അത് ജെന്യുവിൻ ആണെന്ന് നമുക്ക് തോന്നുന്നു.
1: അല്ല, ആ ഒരു വിശ്വാസ്യതയാണ് ആകാശവാണിയുടെ ലെഗസി അല്ലേ, നമ്മുടെ ഒരു പൈതൃകം.
0: അത് തന്നെ ആകാശവാണിയിൽ കേട്ടാൽ പിന്നെ ആ വാർത്ത ഞാൻ ആരോടും പറയും.
1: അതെ, ഞങ്ങളത് ആ രീതിയിൽ
0: ഫോളോ ചെയ്യില്ല.
1: അതെ, ആ രീതിയിൽ അത് നിലനിർത്താൻ വളരെ നിഷ്കർഷയോട് കൂടി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ആകാശവാണി തയ്യാറാവുകയുമില്ല.
0: അത് വളരെ നല്ലതാണ്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ ആകാശവാണിയിലൂടെ അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് റിയൽ ആണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരവധി പ്രഖ്യാപിക്കുന്നത് പോലും യഥാർത്ഥമാണെന്ന് നമുക്ക് പോവേഡ മെസ്സേജിൽ നമ്മൾ വിശ്വസിക്കില്ല. റേഡിയോയിൽ പറഞ്ഞോ,
1: സന്തോഷം. അതുകൊണ്ട് അപ്പൊ എന്തായാലും സുബേദയെ പോലുള്ള പ്രിയ ശ്രോതാക്കളെ ഞങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ മാനിച്ചുകൊണ്ടുകൂടിയാണ് റിയൽ എന്ന് എഫ് എമ്മിന് പേരിട്ടതും. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് അനുഭവത്തിലെ പാട്ടല്ലേ പറഞ്ഞത്, വാഗപ്പൂ മരം ചൂടും അല്ലേ.
0: നല്ലൊരു പാട്ടാണ്
1: കേൾക്കാം കേട്ടോ. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ആ പഴയ കാലത്തെ ഒന്നും കൂടി പുനരാനയിക്കും. ഓർമ്മയിലെ മുറ്റത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, ഡൗൺ മെമ്മറി ലൈൻ വിത്ത് സുബൈദ. ഓക്കെ, കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു.

0: അല്ലല്ല, ഇത് വണ്ടിയുടെ അടുത്ത് തന്നെ.
1: ആ ആ ഭാഗം അല്ലേ. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ഹോൾ? നമ്മൾ ഇതൊക്കെ നമ്മളെ വീട്ടുകാരല്ലേ,
0: അതോ
1: സുഹൃത്തുക്കളോ?
0: ആ
1: ഈ പേരൊക്കെ പ്രതിഭ അയച്ച പേരുകളൊക്കെ? വീട്ടുകാരെ ചോദിച്ചേ. ഓക്കെ, വണ്ടൂരടുത്ത്. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ? വണ്ടൂർക്കാരൊക്കെ ഉഷാറായിരിക്കുന്നോ?
0: ഓ സുഖമായിട്ട് പോണു.
1: ഇന്ന് വീട്ടിലുണ്ടോ?
0: വീട്ടിലുണ്ട്.
1: ഓക്കെ, അവിടെ അടുത്താണോ വർക്കൊക്കെ?
0: വർക്ക് മലപ്പുറത്താണ്.
1: കുറച്ച് ദൂരമില്ലേ പോയി വരാൻ? വീട്ടിൽ നിന്ന് തന്നെ പോയി വരികയാണോ അതോ അവിടെ എന്തെങ്കിലും താമസിക്കോ? എന്തായാലും വീട്ടിലിരിക്കുമ്പോ എല്ലാരും കൂടി ഒരു പാട്ട് കേൾക്കാൻ തീരുമാനിച്ചു. അതിന് പിള്ളേരൊന്നുമില്ലല്ലോ, കുട്ടികളെ പഠിക്കുന്ന
0: കുട്ടികളാണോ?
1: വീട്ടിലുണ്ട്. ആ എന്നാ പിന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടിരിക്കുകയാണ് ഇപ്പോ. പിന്നെ പരിപാടിയിൽ ഒന്ന് വിളിക്കുന്നു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അല്ലേ. ഒരു ഹായ്, ഒരു പോണ പോക്കിൽ ഒരു ഹായ് കിടക്കട്ടെ. എന്നാല് ഇല്ല, മറ്റേ അതിനു മുമ്പത്തെ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, അത് കണ്ടിരുന്നു, പക്ഷെ അന്ന് വിളിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും വിളിക്കണ്ടേ? ഇപ്പോൾ ഒരു ഫാമിലി കാത്തിരിക്കുന്ന ഒരു ഫാമിലി, നമ്മളൊരു കുടുംബ സംഗമം കൂടിയാണല്ലോ ഇത്, നമ്മുടെ ഗാനോത്സവം. വെങ്കലത്തിലെ 10 വെളുപ്പിന് അല്ലേ? ഓക്കെ, എന്നാ അപ്പം ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ. പാട്ട് കേട്ടാലോ?
0: ഓക്കെ,
1: ഇതങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇല വെക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അതെ അതെ, ഇവിടെ ഏതാണ്ട് ഒരു മണം കിട്ടി, അപ്പം എന്നാ പിന്നെ അത് ഇത് വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ.
0: Okay.

0: നമസ്കാരം പ്രദീപ്.
1: ആ നമസ്കാരം.
0: ബിജിത്ര അല്ലേ, കൃഷ്ണപ്രിയ, വിതുൽ, റിതുൽ, ചെറുകോട്. ചെറുകോട് നമ്മുടെ രാമനാട്ടുകര ഭാഗമല്ലേ?
1: ഏത്
0: രാമനാട്ടുകര ഭാഗമാണോ?

0: ഹലോ, നമസ്കാരം സജി.
1: നമസ്കാരം.
0: ഈ എടത്വക്കാർക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കാൻ പാടില്ല. മീനത്തേരില്ലേ? എടത്വ
1: കുട്ടനാട്ടിൽ.
0: അതെ, കുട്ടനാട്ടിലാണ്. അവിടെ കണ്ടത്? അവിടെ അടുത്തല്ലേ നമ്മുടെ മറ്റേ മൂവി അഴകിയ രാമൻ ഷൂട്ട് ചെയ്ത ആ ഭാഗമല്ലേ? അവിടെ അല്ല,
1: മമ്മൂട്ടിയുടെ
0: എഴുപുന്ന
1: അല്ലല്ല ഇവിടെ. അവിടെ നമ്മുടെ
0: സംഘം
1: മറന്നുപോയി.
0: നമ്മൾ ഫിലിം ക്യൂസ് അവസാനിപ്പിക്കാം. ഓക്കെ, എന്തൊക്കെ വിശേഷം?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു?
1: ഉഷാറായിരിക്കുന്നു. മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയാണ്.
0: ഇപ്രാവശ്യം
1: കുട്ടനാട്ടിൽ അധിക പ്രാവശ്യം വെള്ളം അങ്ങോട്ട് നമ്മളെ അധികം ബാധിച്ചില്ലെന്ന് തോന്നുന്നു.
0: മറ്റേ എല്ലാ പ്രാവശ്യവും ഒരു വലിയ ദുരിതമാണ് പലപ്പോഴും അല്ലേ? നമ്മള് അവിടെ ഈ എടത്തുവയിലൊക്കെ ഇപ്പൊ ശജിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ?
1: ഇല്ല, ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായില്ല.
0: അല്ല, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മാറേണ്ടി വരുമോ? അങ്ങനെയാ?
1: ഇല്ല ഇല്ല, വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്.
0: അതെ അല്ലേ?
1: കഴിഞ്ഞ വെള്ളം ചെറിയ രീതിയിൽ അല്ല, മാറിയില്ല. എന്നാലും വഴിയിലൊക്കെ വെള്ളമൊക്കെയാണ്.
0: നമുക്കൊരു ചങ്കിടിപ്പാണ്, വെള്ളം ഇനി എവിടേക്ക് എത്തും അല്ലേ?
1: അങ്ങനെ ചങ്കിടിപ്പൊന്നുമില്ല, കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നല്ലേ.
0: അതെ അതെ, നമ്മൾ കുട്ടനാട്ടുകാർക്ക്
1: വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ ജീവിതം
0: ഇല്ല,
1: നമ്മുടെ ജീവിതമായിട്ട് അങ്ങ്.
0: അതെ, അപ്പൊ നമ്മുടെ ഈ പുറത്തുനിന്ന് നമ്മളെ പോലെ പുറത്തിരുന്ന് കരക്കിരുന്ന് കാണുന്ന മാതിരി അല്ല അവിടെ ജീവിക്കുന്നവരുടെ ഒരു മനസ്ഥിതി അല്ലേ? അപ്പൊ എന്താ, ഞങ്ങളെ കോഴിക്കോട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണോ അതോ ഒരു ചേഞ്ച് കേട്ടതാണോ?
1: അല്ല, ഇടയ്ക്ക് വിളിക്കാൻ കേൾക്കാറുണ്ട്. കോഴിക്കോട് പണ്ട് മുതലേ നമ്മുടെ ആന്റിനയുടെ സഹായത്തെ, വലിയ ആന്റിനയുടെ സഹായത്തെ കേട്ടിട്ടിരുന്നൊരു
0: കാലമുണ്ടായിരുന്നു.
1: മനസ്സിലായി
0: മനസ്സിലായി. അതെ, വലിയ റിസീവിംഗ് ആന്റിനാസ് വെച്ചിട്ട് നമ്മൾ പോഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ സിഗ്നലിനെ ആഞ്ഞു പിടിച്ച് കേൾക്കും.
1: അതെ അതെ അതെ, അന്ന് തിരുവനന്തപുരം ആലപ്പുഴ എന്നുള്ള റിലേ കേന്ദ്രം ഇല്ല
0: ആ കാലത്ത് അല്ലേ? അതെ, ആലപ്പുഴ സ്ട്രോങ് ആയപ്പോ പിന്നെ കോഴിക്കോട് സിഗ്നൽ അവിടെ കിട്ടാതെ
1: ആയിട്ടുണ്ടാവും. കുഴപ്പമില്ല, ഇപ്പോഴും ആവശ്യകളേറെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആലപ്പുഴയിലാണ് കേൾക്കുന്നത്. ചിലപ്പം ശബ്ദ വ്യത്യാസം ഒക്കെ ഉണ്ടാകും, ഗ്യാസിന്റെ പ്രശ്നം, കുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. കേൾക്കും എഫ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രയോജനമില്ല,
0: അങ്ങോട്ട് എത്തുന്നില്ല.
1: പാതിരാപ്പള്ളിക്കാർക്ക് മാത്രമേ
0: കേൾക്കൂ, അതിന്റെ ശേഷി കുറവാണ്, അതാണ് പ്രശ്നം. കോഴിക്കോട് നമ്മുടെ ആപ്പ് വഴിയാണ്, ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ? അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്റെ വീട്ടില്, വീട്ടിൽ തന്നെയാണോ സജീപ്പ്? വീട്ടിലാണോ ഉള്ളേ? അതെ, നമ്മൾ മുമ്പൊരിക്കെ അന്ന് എനിക്ക് ഒരിക്കൽ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ലൈവിൽ ഒരിക്കൽ സംസാരിച്ചിരുന്നു അല്ലേ? ഓർമ്മ വന്നു. ശരിയാ ശരിയാ. ഓക്കെ, ആ
1: പാട്ടുകളൊക്കെ
0: അതെ അതെ. അപ്പൊ അതില് റേഡിയോയിൽ കൂടെ

0: അതിപ്പോൾ ഇന്നാൾ ഒരാൾ ഇതുപോലെ ലൈവിൽ പങ്കെടുത്ത് പറഞ്ഞു, റേഡിയോയിൽ കേൾക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടി ഒരു ഇതുപോലെ വൈഫൈ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലൂടെ ആപ്പ് റേഡിയോയിൽ കൊടുത്താൽ കേൾക്കുന്നതെന്ന്. എന്തായാലും ഒരുപാട് പ്രിയപ്പെട്ടവരെയും പല ഭാഗത്തുള്ളവരെയൊക്കെ പരിചയപ്പെടാനും പരിചയം പുതുക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് കൂടി ഗാനോത്സവം മാറുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം.
1: അപ്പൊ
0: ഞങ്ങളെ സ്നേഹാന്വേഷം
1: ഒരുപാട് സിനിമകളൊക്കെ
0: എടുത്തിട്ടുള്ള പടങ്ങളാണ്. വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ അത്.
1: അതെ അതെ, ആദ്യകാലത്തെ 66 ഒരു സിനിമ, കൊച്ചുമോൻ എന്ന് പറഞ്ഞൊരു സിനിമ
0: ആണ്
1: ഇവിടെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അവിടുത്തെ. അന്ന് ഞാൻ ജനിക്കുന്നതേ ഉള്ളു, 66. അത് പി പത്മനാഭൻ സാറിന്റെ ആയിരുന്നു, ആകാശവാണി ജനകീയമാക്കിയ പത്മനാഭ സാറിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ
0: സിനിമയായിരുന്നു.
1: അതിന്റെ പാട്ടുകളൊന്നും പോലും ആകാശവാണിയിലൊന്നും ഇല്ല.
0: അതെ, കൊച്ചുമോൻ അത്ര ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്.
1: പക്ഷെ യൂട്യൂബിലൊക്കെ ആ പാട്ട് ചെറുതായിട്ട് ഞങ്ങൾ കിടപ്പുണ്ട്.
0: അതെല്ലേ,
1: ഭാസ്കരൻ മാഷായിരുന്നു. പിന്നെ ഒരു ആലപ്പി ഉള്ളി അൽഭുതത്തിന്റെ പേര് ഞാൻ സംഗീതം കൊടുത്തിരുന്ന ഭാസ്കരൻ മാഷിന്റെ പാട്ടാണ്.
0: എന്തായാലും ഇന്നിപ്പോ വേണ്ടത് ഇവൻ എന്റെ പ്രിയ പുത്രന്റെ പാട്ടല്ലേ, ദേവാമൃത ഗംഗ അല്ലേ.
1: ദേവാമൃത ഗംഗ, അതെ. നമുക്ക്
0: വെറൈറ്റി
1: മംഗപ്രസാറുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു.
0: അതെല്ലേ, സാറിന്റെ രചനയാണ്, അതുപോലെ കെ ജെ ജോയിയുടെ മ്യൂസിക് ആണ്, വെസ്റ്റേൺ ഓർക്കസ്ട്രേഷന്റെ സ്റ്റൈലാണ്.
1: അതായത് യദുകൃഷ്ണൻ എന്റെ അടുത്ത് ഞാൻ വിളിക്കാറുണ്ട്,
0: അയക്കാറുണ്ട്.
1: ഫെബ്രുവരി മാസം വന്നിട്ടുണ്ടായിരുന്നു.
0: എന്തായാലും സജി കൊച്ചു കാത്തിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമ കാണിച്ചാലും അതിനുവേണ്ടി ഉത്സാഹിച്ചാലും പ്രത്യേകം നന്ദി. താങ്ക് യു.
1: ഓക്കെ, ഞാൻ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം.
0: ശരി, ഓക്കെ, റൈറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. നമ്പർ അറിയാലോ, 9400224440 9400224440 ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഇതാരാണ്? ശ്യാമ സുധിച്ചേച്ചിയാണോ?
1: ഷൈമ.
0: ആ, ഷൈമ, സോറി, ഷൈമ. ശ്യാമ എന്ന് തെറ്റിച്ച് വായിച്ചു. പേര് അവനവൻ്റെ പേര് തെറ്റിച്ച് പറയുന്നതിനേക്കാൾ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേറൊന്നുമില്ല അല്ലേ?
1: ഞാൻ ദിവസം കേൾക്കണ്ട്, വിളിക്കാം, ഇങ്ങനെ ഹായ് ഇട്ടാ മതി എന്നുകൊണ്ട് ഹായ് ഇന്ന് ഇട്ട് നോക്കിയത്. അവർ ഇതിന് മുന്നേ ഒരാഴ്ച ഇട്ടിട്ട് കിട്ടിയിട്ടില്ല,
0: ഒന്ന് തീരെ പരിഗണിച്ചില്ല. അപ്പൊ ഇനി ഇതെന്ന് ഒരു ഡൈപ്പ് പരിപാടി ആയിരിക്കും വേണ്ട എന്ന് ചോദിച്ചു, കേട്ടാ മതി എന്ന് വിചാരിച്ചു.
1: ദിവസം കേൾക്കണ്ട്,
0: നല്ല കാര്യം. അപ്പൊ അങ്ങനെ കേട്ട് കേട്ടിരിക്കെ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കൂടി ആയല്ലോ ഷൈമ.
1: അതെ.
0: എവിടെയാ നമ്മുടെ വീട്? ഏത് ഭാഗത്താ താമസം?
1: മുഴിക്കൽ, വെള്ളിമാടുകുന്ന് മുഴിക്കൽ, ചെറുവറ്റ.
0: ചെറുവറ്റ ഇരുപ്പിൽ? ചെറുവറ്റ, ഓക്കെ, മൂഴിക്കൽ, ഓക്കെ. അപ്പോ വേറെന്തൊക്കെയാ? വീട്ടിൽ തന്നെ ഉണ്ടോ?
1: ഓ, വീട്ടിലുണ്ട്, നല്ല വിശേഷം.
0: ജോലിക്ക് പോകുന്നില്ലേ?
1: ആ, ജോലിക്ക് പോകുന്നുണ്ട്. ലഞ്ച് ബ്രേക്ക്, ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നതാ.
0: അടുത്ത് തന്നെയാ വർക്ക്?
1: ആ, അവിടെ അടുത്താ.
0: ആ,
1: ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസിൽ.
0: ആ ആ ആ അപ്പോൾ അവിടെ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരിക്കും അല്ലേ?
1: ആ,
0: നിങ്ങൾക്ക് കുറേ ഓഫീസ് വർക്കൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? ഇപ്പം മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ?
1: അതെ.
0: അപ്പം മെഷീൻ അവിടെ നമ്മൾ ഗ്രൗണ്ടിലും മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സെൻസറുകൾ വെച്ചിട്ടാന്ന് തോന്നുന്നു
1: അല്ലേ? അതെ,
0: അതെ. ഓക്കെ, അപ്പോൾ ശ്യാമ പോയി ലൈസൻസ് എടുത്തോ? ഷൈമ, ഷൈമ, ശ്യാമ, ശ്യാമ. അതെ, എടുത്തോ? ഓക്കെ, നമ്മൾ എന്തായാലും വീടിൻ്റെ അടുത്തായതുകൊണ്ട് അധികം യാത്രയ്ക്ക് വേണ്ടി സമയം കളയണ്ട. അതൊരു വലിയ സൗകര്യം തന്നെ.
1: വിളിച്ചിട്ട് കിട്ടിയാലും സന്തോഷം, എന്നും കേൾക്കുന്നതാണ്. ഇടയ്ക്ക് വന്നാലും ഒരു മണി തൊട്ട് രണ്ടരക്കാ പിന്നെ പോവാ, അതുവരെ രണ്ടു മണി വരെ
0: കേൾക്കും. വേറെ ഇപ്പം മക്കളോ ആരെങ്കിലും ഉണ്ടോ? ഫാമിലി വിശക്കുണ്ടോ? ഉണ്ണിന് ആരെങ്കിലും ഉണ്ടാവോ?
1: ഓ, മോനുണ്ട്.
0: ആ, വീട്ടിൽ തന്നെ ഉണ്ട്.
1: മോൻ ക്ലാസ് കഴിഞ്ഞ. ആ,
0: അപ്പം അവനോട് പ്രത്യേക, അവൻ, മോന്റെ പേരെന്താ?
1: നന്ദകിഷോർ.
0: മോനോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, പറയാം.
0: ഓക്കെ, വീട്ടുകാരോടൊക്കെ പറയൂ കേട്ടോ.
1: ഓ, പറയാം.
0: നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ സഹപ്രവർത്തകരോടും.
1: ഓ, പറയാം.
0: എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ ആലാപനം അല്ലേ വേണ്ടേ?
1: അതെ, അതെ.
0: കണ്ടപടായിരിക്കും അല്ലേ?
1: ഓ, കണ്ടതാ.
0: എല്ലാ ശ്രീവിദ്യനെയും മറ്റേ ഇവരൊക്കെ എങ്ങനെ മറക്കും അല്ലേ?
1: അതെ, അതെ.
0: എന്നാ പാട്ട് കേട്ടല്ലോ.
1: ഓ, കേൾക്കാം.
0: ഓക്കെ, ഓക്കെ.

0: ഹലോ, നമസ്കാരം രജിത.
1: നമസ്കാരം.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: സുഖം.
0: ഇതങ്ങനെ ഒരുപാട് പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിലും മെസ്സേജസ് ഒന്നും അധികം ഇടാറില്ല.
1: മെസ്സേജ് മെനിഞ്ഞാന്ന് ഇട്ടുണ്ടായിരുന്നു.
0: ആകെ രണ്ട് മെസ്സേജ് ഇട്ടിട്ടുള്ളൂ.
1: അതിന്റെ മുമ്പ് ഇപ്രാവശ്യം വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ആ അതെയോ? അതെപ്പോഴാ? ഈ അടുത്താണോ? അതിലും കുറച്ച് മുമ്പായിരിക്കും, കാരണം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് പതി ആയില്ലല്ലോ.
1: ഞാന് മറ്റേ വേറൊരു പ്രോഗ്രാമിലേക്ക് വിളിച്ചു.
0: ആ ശരി, ഓക്കെ ഓക്കെ, അപ്പൊ അതിരിക്കട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെയാ വേറെ?
1: വേറെ സുഖമായിട്ട് പോകുന്നു.
0: ആ എവിടെയാ ഇത്? സ്വദേശി ഈ ഭാഗ സ്ഥലം എവിടെയാ?
1: ഇത് പറമ്പിൽ ബസാറിനടുത്താ.
0: ആ ഇന്ന് പറമ്പിൽ ബസാർ റൂട്ടിലാണല്ലോ മൊത്തം നമ്മളെ കോള് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടി വഴിക്കായിരുന്നു കുറച്ചു ദിവസം. ഞങ്ങളിങ്ങനെ റൂട്ടൊന്നും നോക്കി എടുക്കുന്നല്ല കേട്ടോ, ഇങ്ങനെ ഒരു നറുക്കെട്ടെടുക്കുന്ന പോലെ ഓരോരുത്തരും ഇങ്ങനെ എടുക്കുന്ന. അപ്പൊ ചില ദിവസം കൊയിലാണ്ടിക്കാർക്കായിരിക്കും, ചില ദിവസം കടലവണ്ടിക്കാർക്കായിരിക്കും. വീട്ടിൽ തന്നെയാണോ? നമ്മള് വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ ജോലിയായിട്ടെന്തെങ്കിലും പോകുന്നില്ലല്ലോ?
1: ഇല്ലല്ലോ, ഇപ്പൊ അമ്മ കിടപ്പ് രോഗിയാ, അപ്പൊ വീട്ടിലാരും.

0: ആ ഹാ നോക്കാൻ ആളില്ല.
1: ആ പരിചരണം ആവശ്യമാണ് അല്ലേ?
0: അതെ അതെ.
1: അമ്മയ്ക്ക് ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്താൽ കഴിക്കില്ലേ?
0: ഒക്കെ ട്യൂബ് വഴിയാണ്.
1: ഓ അതെയോ, റയൽ ട്യൂബ് ഇട്ടിട്ടോ? അപ്പം അമ്മയുടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം.
0: അതെ അതെ.
1: അപ്പൊ അത് സമയാസമയം
0: മോളെ നേഴ്സാണ്, ഓള് മെഡിക്കൽ കോളേജിലാണ്.
1: ആ അവിടെ വർക്ക് ചെയ്യാണോ?
0: അവള് വർക്ക് ചെയ്യാണ്. ഉച്ചയ്ക്കാ ഡ്യൂട്ടി പോക്കെ കഴിഞ്ഞു പോയതാ.
1: ആ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യങ്ങളൊക്കെ ആവുമ്പോ കൊറേയൊക്കെ വീട്ടിലെ അവര് വന്നാലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. വീട്ടിലേക്ക് കാര്യങ്ങൾ അമ്മയുടെ അങ്ങനത്തെ ഒരു കുറെ പരിചരണ ആവശ്യങ്ങളൊക്കെ മകൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ട്യൂബൊക്കെ മകൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാലോ അല്ലേ? ഓക്കേ. എന്താ അമ്മയുടെ പേരെന്താ? അപ്പോ എന്തായാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ നമ്മള് കൂടെ നിക്കണ്ടേ അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. രജിത ആവശ്യപ്പെട്ടത് മറ്റേ നീളാട്ടത്തിലെ സ്വർഗപുത്രി നവരാത്രി അതല്ലേ? അപ്പൊ മകള് വരുമ്പോ പറയൂ കേട്ടോ, ഞങ്ങള് അന്വേഷിച്ചതായിട്ട്.
0: ഓ പറയാം.
1: എന്നാ ശരി. ഓക്കെ
0: ശരി. ഓക്കെ.

0: നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആഹാ, ഒന്ന് പരിചയപ്പെടുത്താമോ?
2: തീർച്ചയായിട്ടും. എന്റെ പേര് സബിത. ഹസ്ബൻഡ് ആയിരുന്നു ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്.
1: എന്താ ഹസ്ബൻഡ് പേരെന്താ?
2: രതീഷ്.
1: രതീഷ്, ഓക്കെ. എവിടെയാ സ്ഥലം നിങ്ങളുടെ?
2: ഞങ്ങള് കോട്ടക്കൽ.
1: ആ, കോട്ടക്കൽ.
2: ആ, മലപ്പുറം കോട്ടക്കൽ.
1: എന്താ രതീഷ് ആണ് നേരത്തെ വിളിച്ചോണ്ടിരുന്നത്? അപ്പൊ ഇപ്പൊ വീട്ടിലുണ്ടോ? ഇവിടുന്ന് വീട്ടില് വന്ന് സംസാരിക്കാൻ, ഐ മീൻ ഇപ്പൊ ഇവിടുന്ന് കണക്ഷൻ കിട്ടിയപ്പോ തന്നായിരിക്കും അല്ലേ? കയ്യില് സബിതയ്ക്ക് തന്നായിരിക്കും അല്ലേ?
2: ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേ വരുന്നതാണ്. ഉച്ചക്ക്
1: ഇവിടെ അടുത്താണോ?
2: ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നപ്പോ.
1: ആ, എന്താ ചെയ്യുന്നേ? വർക്ക് എന്താ?
2: കാർപെന്ററിയാ.
1: വീടിന്റെ എത്ര ദൂരെ? ഷെഡ് അടുത്താണോ?
2: എങ്ങനെ?
1: അല്ല, അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്ലേസ് ജോലി സ്ഥലം അടുത്താണോ? എന്തായാലും ഉച്ചക്ക് ഒരു സബിതയുടെ കൈകൊണ്ട് ഒരു പിടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു വരുന്നതാണ്. അവിടെ നിന്നും മറ്റേ നല്ല കുടുംബശ്രീ ഇവിടെ ഭക്ഷണശാല ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കൊക്കെ അറിയാം.
2: എന്റെ കൈകൊണ്ട് കിട്ടുന്ന
1: എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്?
2: അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല.
1: ഒരു ബീൻസുപ്പേരി, ഒരു പപ്പടം വറുത്തത്, ഒരു അച്ചാർ,
2: ധാരാളം. ഒരു സമ്മന്തി ആയാലും മതി, പക്ഷെ അത് എന്റെ കൈകൊണ്ട് കിട്ടിയാ മതി എന്ന് മാത്രം.
1: അങ്ങനെ സന്തോഷമായിരിക്കട്ടെ കേട്ടോ, കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം. എല്ലാരും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാ സബിത, അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ തന്നെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ആഗ്രഹിക്കുകയും അങ്ങനെ എന്താ പറയാ ജീവിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ, സന്തോഷം. അപ്പോ എന്ന് ഏതാ പാട്ട് കേൾക്കണ്ടേ?
2: ഞാന് പാട്ട് ആ രാജീവ് നയനി എന്നുള്ള പാട്ടില്ലേ?
1: ആ രാജീവ് നയനി, നീ ഉറങ്ങൂ.
2: ആ,
1: അതെ, നീ
2: ഉറങ്ങൂ.
1: ചന്ദ്രകാന്തം, ജയചന്ദ്രൻ പാടിയതല്ലേ?
2: ജയചന്ദ്രൻ പാടിയ.
1: ശ്രീമാരൻ തമ്പി, എം എസ് വിശ്വനാഥൻ. അവിടെ പ്ലേറ്റൊക്കെ എടുത്തു വെക്കുന്ന തിരക്കൊക്കെ ഉണ്ട്. ഇനി ഇപ്പൊ അദ്ദേഹത്തിന്
2: പോവാറായിട്ടുണ്ടല്ലേ?
1: എന്തായാലും അത് പൂർത്തിയാക്കാൻ സബിത കൂടി സഹായിക്കൂ കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
2: അപ്പൊ
1: രതീഷിനോട് പ്രത്യേകം പറയൂട്ടോ. ഓക്കെ,
2: ഓക്കെ,
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ഗാനോത്സവം, നമ്മുടെ ഗാനോത്സവത്തിലെ വിളിച്ചുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാവിൻ്റെ ലൈൻ കട്ടായിപ്പോയി. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് പോവാം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഹലോ, നമസ്കാരം. ആ ഷീബ, എവിടെയാ സ്ഥലം?
1: കോഴിക്കോട് കോട്ടൂളി.
0: കോട്ടൂളി. ആ, റേഡിയോ അടുത്തൊന്ന് മാറിക്കണേ. ഓക്കെ. ഷീബ, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്ന് അറിയാം. നമ്മുടെ പരിപാടിയുടെ ലാസ്റ്റ് സെഗ്മെൻ്റ് ആയിപ്പോയി. കുറച്ച് പാട്ട് കേൾക്കാൻ കുറച്ച് സമയമുള്ളൂ. അനിരുദ്ധൻ, അഭിമന്യു, പാർവതി അല്ലേ?

0: അതെ.
1: മക്കളൊക്കെ വീട്ടിലുണ്ടോ?
0: ഇല്ല, മോൻ ഉണ്ട് ഇവിടെ, മോളില്ല, മോള് കോളേജ്.
1: ആ, ഇവിടെ കോഴിക്കോട്ട് തന്നെയാണോ പഠിക്കുന്നത്?
0: ആ, പ്രൊവിഡൻസിൽ.
1: നമ്മളെ അനിയേട്ടനോ?
0: അനിയേട്ടൻ കോൺട്രാക്ടർ
1: ആണോ? വീട്ടിലുണ്ടോ?
0: ഇല്ല, ചോറുന്നാ വരും.
1: വരും. എല്ലാവർക്കാരും ഈ പറഞ്ഞ പോലെ ഒരു കൈകൊണ്ട് ഒരു പിടി എന്നാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അനിയേട്ടനും വീട്ടിൽ വരണം.
0: അതെ.
1: എന്തൊക്കെയാ വിശേഷം? ഉഷാറായിരിക്കുന്നു? നിങ്ങളെ
0: സുഖം?
1: അധികം ഷീബയോട് വർത്താനം പറയാൻ ഇപ്പൊ നേരമില്ലാത്തോണ്ടാണ്. പിന്നെ മാത്രല്ല, അനിയേട്ടൻ വരുന്നതിന് മുമ്പ് വെച്ച് കുറച്ച് പണി ബാക്കിയുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത്, അനിയേട്ടനെയും ബുദ്ധിമുട്ടിക്കരുത്, ശ്രോതാക്കളെയും ബുദ്ധിമുട്ടിക്കരുത്. ലോകം മുഴുവൻ ജാനകമ്മയുടെ പാട്ടല്ലേ വേണ്ടേ? സ്നേഹദീപമയും എഴുതി തുറക്കൂ. പി ഭാസ്കറിന്റെ രചന, ടി കെ പുകഴേന്തിയുടെ സംഗീതം അല്ലേ? പാട്ട് കേട്ടാലോ. മക്കളോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
0: ഓക്കെ
1: ഓക്കെ.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സീമ, സാങ്കേതിക സഹായം അൻവർ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 17-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, എ ജെ സലീം, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
2: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം

കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറന്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ കേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നുകൊണ്ടിരിക്കുന്നു.
1: അണ്ണ ധൃതി വെക്കാതെ 5:30 എത്താൻ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പൊ 5:30 ഉള്ളൂ. നേരത്തെ വന്നവർ അവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ.
0: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായോണ്ട് എല്ലാരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
1: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗണി ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആണത്.
0: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിരുത്തി നീ പുറകിലിരുന്നാൽ മതി.
2: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കേറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങി പോവൂലേ. നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
1: മോള് പറയണതാ ശരി, ഡ്രസ് നാശാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
0: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷൻ വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറന്റിൽ എത്താൻ
1: പറ്റും.
0: അതുതന്നെ, ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ റെസ്റ്റോറന്റ്. വാ, വേഗം കേറ്.
1: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്ക് എന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ആ ശരി, വിട്ടോ.

0: തോരണങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ ബാങ്കറ്റ് ഹാളിലേക്ക് ഞങ്ങളുടെ ഇളവേണിക്ക് എത്താൻ കഴിഞ്ഞില്ല. റെഡിയാക്കി വെച്ച ബർത്ത്ഡേ കേക്ക് മുറിക്കാനോ കൂട്ടുകാരുടെ ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ അവളില്ലായിരുന്നു.
1: അയ്യോ
0: മോളെ, ഇളവേണി,

0: കാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവറിനെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എന്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ മാലാഖിയെപ്പോലെ അടിവച്ച് നടന്നുവന്ന എന്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂക്കളണിഞ്ഞ് ആംബുലൻസിൽ എന്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ വന്ന് അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
0: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിന്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
3: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്ന്.

0: ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
1: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
2: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
0: ബാംഗ്ലൂരിലെ എഫ് എം ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ ഡിസംബർ 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നുപോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തന്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്ത് നിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
2: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തന്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
0: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിംഗിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
2: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തന്റെ സ്വപ്നം അപഹരിച്ചു കളഞ്ഞയാളാണ് തന്റെ മുന്നിലെന്ന്.
0: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തന്റെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
1: നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
2: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
0: ഡേവിഡായിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
3: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിന്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിനു മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിന്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തന്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു. വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായിപ്പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. ധനപതി: ജയദേവ് കോട്ടയം. മഹേശ്വരി: സുഷമ അനിൽ. ഇളവേണി: മീര വിജയകുമാർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

103.6 ശ്രീലഫമിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ജഗ്ജീത് സിംഗ് പാടിയത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിളിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജഗ്ജിത് സിംഗ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ 11. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതിനായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായ സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായ ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 5 UDF അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. മന്ത്രി മോൻസ് ജോസഫ് കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ച് ചെയർമാൻ എൻ ഹരിയുമായും റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. റബ്ബർ ബോർഡ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുമായി ഉടൻ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും.

സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ കൊച്ചിയിൽ നിർവഹിക്കും. ഓണാവധിക്കാലത്ത് ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ സർവീസുമായി IRCTC ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ ഓഗസ്റ്റ് 22 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഒരിക്കൽ കൂടി വാട്സപ്പ് നമ്പർ പറയാം. വാട്സപ്പിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ അയക്കാം. വാട്സപ്പ് നമ്പർ 9400024440. സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിൻ്റെ ഈണം.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം സമൂഹം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു നടക്കാവിൽ നിന്നും സുനിൽ, ലിനീഷ്, ക്യാഗിറ്റോ എന്നിവർ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തിരുമല രചിച്ച് ജോൺസൺ ഈണം നൽകിയ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, കുടുംബവിശേഷം എന്ന ചിത്രത്തിൽ നിന്നും. കേൾക്കാൻ കാത്തിരിക്കുന്നു താനൂർ ഓലപീഡിയയിൽ നിന്നും വിജയരാജൻ ആലിങ്ങൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: തൃശ്ശൂരിൽ നിന്നുള്ള പ്രയാഗിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ ഈണം, വിജയ് യേശുദാസും സീതാര കൃഷ്ണകുമാറും പാടിയ ഗാനം ഉയരെ എന്ന ചിത്രത്തിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒളവണ്ണയിൽ നിന്നും മേഘന, രാജൻ, ഷംല എന്നിവർ.

ജാൻവി നിജേഷ്, ജുവാനി നിജേഷ് എന്നിവരുടെ ഇഷ്ടഗാനമാണ് ഇനി നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ യൂസഫ് അലി കെച്ചേരി, ശ്യാം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൊമേരിൽ നിന്നും മീനു ബാബു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചിച്ച് SP വെങ്കടേഷ് എണ്ണം നൽകി ചിത്രപാടിയ ഗാനം.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: ബാബു ചിറ്റാരിപ്പറമ്പിന്റെ ഇഷ്ടഗാനം കേൾക്കാം. അപ്പുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അമ്പിളി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, മധുവന്തി നാരായണൻ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വിനായക് ശശികുമാറിൻ്റെ വരികൾ, വിഷ്ണു വിജയുടെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മഞ്ചേരിയിൽ നിന്നും ഫിറോസ് ഖാൻ.

ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇനി. ജോണി വാക്കർ എന്ന ചിത്രത്തിൽ നിന്നും, മാങ്കാവിൽ നിന്നും അനീഷ് ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സിൽ അവസാനമായി ജോസഫ് എന്ന ചിത്രത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയ ഗാനമാണ്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പെരുമണ്ണയിൽ നിന്നും അജയൻ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ യുവ ചോയ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. യുവ ചോയ്സിലേക്ക് ഈ ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും യുവ ചോയ്സ് നാളെ രാവിലെ 11:00.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

103.6 Real FM. FM പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda സന്ദർശിച്ചു. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി VD സതീശൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി ഇന്ന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും മന്ത്രി CP ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ 11. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതിനായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഡെങ്കിപ്പനി പ്രതിരോധത്തിനായുള്ള ദേശീയ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡെങ്കി വാക്സിന് CDSCO അംഗീകാരം നൽകി. പത്തനംതിട്ടയിൽ 3 വയസ്സുകാരി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. വയലത്തല ലക്ഷം വീട് ഉന്നതിയിൽ താമസിക്കുന്ന സാന്ദ്രയുടെ മകൾ അവന്തികയാണ് മരിച്ചത്. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായ സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: മ്യൂസിക് നിക്സ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: Music Mix.
1: Volkswagen Virtus, Nana Washigam Akushikigan.
2: Volkswagen Virtus Nodapum, 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
1: Phoenix Volkswagen Showroom Sandarshikku.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
4: മ്യൂസിക് മിക്സ് സമാപിച്ചു.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സസ്യമൂലകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും കമ്പോസ്റ്റ് നിർമ്മാണത്തിലും ബയോഗ്യാസ് പ്ലാന്റിലും വരെ ജൈവവളമായി ഉപയോഗിക്കാൻ കഴിയുന്ന അസോളയുടെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ കൃഷിരീതികളെയും ഗുണഗണങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.
2: അസോള എന്നും അവിലുപായൽ എന്നും പൊതുവെ അറിയപ്പെടുന്ന ഈ ചെറുസസ്യം അനബീന എന്ന നീലഹരിത പായലുമായി കൂടിച്ചേർന്നാണ് വളരുന്നത്. അസോള പിന്നേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പന്നൽ ചെടിയുടെ ഇലയിൽ സഹവർത്തിത്വത്തോടെ വളരുന്ന നീലഹരിത പായലാണ് അനബീന. ഈ സൂക്ഷ്മജീവിക്ക് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ വാതകത്തെ സാംശീകരിച്ച് ഗുണമേന്മയേറിയ പ്രോട്ടീൻ തന്മാത്രകളും മാംസഘടകങ്ങളും നൈട്രജൻ സംയുക്തങ്ങളുമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. സവിശേഷമായ ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ അസോളയെ കാലിത്തീറ്റയായും ജൈവജീവാണുവളമായും കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ ധാരാളമായി തഴച്ചു വളരാൻ പ്രാപ്തിയുള്ള പന്നൽ അഥവാ ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ചെറുസസ്യമാണ് അസോള. പച്ച പർവതാനി പോലെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട്. ഇലയിലെ വായു നിറഞ്ഞ പ്രത്യേക അറകളാണ്

ഇതിന് സഹായകമാകുന്നത്. മാത്രമല്ല, ഈ പന്നൽ ചെടികൾക്ക് വയലുകളിലും ആഴം കുറഞ്ഞ ജലാശയങ്ങളിലും വളരെ വേഗം വളരാനും പടർന്നു പിടിക്കാനും കഴിയും. വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടുമുറ്റങ്ങളിലോ കൃഷിയിടങ്ങളിലോ പറമ്പിലോ നെൽപ്പാടങ്ങളിലോ മട്ടുപ്പാവിലോ ഇവയെ വളർത്തിയെടുക്കാം. കൃഷി ഇറക്കി ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്നാം വിളവെടുക്കാം. ഒരേ സമയം തന്നെ കാലിത്തീറ്റയായും ജൈവവളമായും ജൈവജീവാണുവളമായും നമുക്ക് ആ സോളയെ ഉപയോഗിക്കാം. അതുവഴി കൃഷിയിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ്. ജൈവ കൃഷിയിലും സമ്മിശ്ര കൃഷിയിലും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നെൽകൃഷിയിൽ ജൈവവളമായി അസോള വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടമായ നല്ലൊരു പച്ചിലവളമാണ് അസോള. നൈട്രജൻ സ്ഥിരീകരണത്തിനുള്ള പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജന്റെ നല്ലൊരു പങ്ക് അസോള മണ്ണിൽ ചേർക്കുന്നതിലൂടെ നൽകാനാവും. കോഴി, താറാവ്, കാടക്കോഴി, പേത്ത പോലുള്ള പക്ഷികൾക്ക് തീറ്റയായും പശു, എരുമ, ആട്, പോത്ത് തുടങ്ങിയവയ്ക്കുള്ള കാലിത്തീറ്റയായും നൽകാവുന്നതാണ്. ഇതുകൂടാതെ മത്സ്യക്കുളത്തിൽ വളർത്തുന്നത് വഴി മീനിനുള്ള തീറ്റയുടെ അളവ് കുറയ്ക്കാനും കഴിയും. കന്നുകാലികൾക്ക് മാത്രമല്ല, മനുഷ്യനും ഭക്ഷിക്കാം. അസോളയുടെ മൊത്തം ഉണങ്ങിയ ജൈവാംശത്തിൻ്റെ 25 മുതൽ 30% വരെ പ്രോട്ടീനും അധിക അളവിൽ വിറ്റാമിനുകളും ധാതുലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയിൽ ഉൾപ്പെടുത്തുക വഴി സാന്ദ്രീകൃത ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കാനും 20 മുതൽ 30% വരെ ഇത്തരം അധിക ചിലവ് കുറയ്ക്കാനും അതിലുപരി 15 മുതൽ 20% വരെ ഉയർന്ന പാലുൽപാദനം ലഭിക്കുവാനും കഴിയും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, പിത്തള എന്നിവയുടെ അളവ് താരതമ്യേന കൂടുതലാണ്. മറ്റ് കാലിത്തീറ്റകളെ, പ്രത്യേകിച്ച് വൈക്കോൽ, പുല്ല് എന്നിവയെ അപേക്ഷിച്ച് അസോള പെട്ടെന്ന് ദഹിക്കും. 20% വരെ മറ്റ് ഭക്ഷണത്തോടൊപ്പം കലർത്തി നൽകുന്നത് അഭികാമ്യമാണ്. ഇത് സാന്ദ്രീകൃത ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറവ് മൂലം ഉണ്ടാകുന്ന പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനും നല്ലതാണ്. ഉയർന്ന ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നന്നായി അനുയോജ്യമാണ്. ഭാഗികമായ തണലും 20 മുതൽ 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപനിലയും 50% സൂര്യപ്രകാശവും 65 മുതൽ 80% വരെ ആപേക്ഷിക ആർദ്രതയും അസോളയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നന്നായി വളരാൻ സൂര്യപ്രകാശം അനിവാര്യമാണ്. എന്നാൽ കടുത്ത ചൂട് നന്നല്ല. അമിത സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഇലകൾ മഞ്ഞ നിറത്തിലാകുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അമിത അമ്ലഗുണമോ ക്ഷാരഗുണമോ ഇല്ലാത്ത സാധാരണ ശുദ്ധജലമാണ് അസോള കൃഷിക്ക് ഉത്തമം. ടാങ്കിലെ വെള്ളം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്.

ഇനി അസോള കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ കൃഷിരീതിയാണ് സിൽപോളിൻ തടങ്ങൾ ഉപയോഗിച്ചുള്ള അസോള കൃഷി. അസോള കൃഷിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നിരപ്പായ നിലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരപ്പാക്കിയ തറയിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 30 സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴിയെടുക്കണം. തുടർന്ന് അരികുകളിലായി ഇഷ്ടിക കൊണ്ട് വരമ്പുകൾ തീർക്കുക. കുഴിയുടെ അടിഭാഗത്തായി ഉപയോഗശൂന്യമായ ചാക്കുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ നിരത്താവുന്നതാണ്. ഇതിലേക്ക് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 150 ഗേജ് കനവുമുള്ള സിൽപോളിൻ ഷീറ്റ് വിരിക്കണം. ഷീറ്റിന് അരികുവശം വരമ്പിന് മുകളിലായി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. അരികുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് ഷീറ്റ് കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ സഹായിക്കും. നന്നായി അരിച്ച കല്ലും കട്ടയും കളഞ്ഞ വളക്കൂറുള്ള മേൽമണ്ണ് 2 കുട്ട, അത് ഒരു ഏകദേശം 25 കിലോ വരും, ഇത് ഇതിനുള്ളിൽ ഇട്ടുകൊടുക്കണം. അതിനുശേഷം തടത്തിലേക്ക് ഏകദേശം 10 സെന്റിമീറ്റർ താഴ്ച വരത്തക്ക വിധം ശുദ്ധജലം നിറയ്ക്കാവുന്നതാണ്. തുടർന്ന് പച്ച ചാണകം 5 കിലോ 25 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കാം. ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന തോതിൽ അസോള വിത്ത് പാകാവുന്നതാണ്. അത്ഭുതകരമായ വളർച്ചയുള്ള ഒരു സസ്യമാണ് അസോള. കൃഷി ഇറക്കി ആദ്യ ആഴ്ചയിൽ തന്നെ അസോള ബെഡിൽ നിന്നും വിളവെടുക്കുക.

0: പറ്റും. വിത്തിട്ട് 10 മുതൽ 15 ദിവസമാകുമ്പോഴേക്കും തൈകൾ പറന്നു തടന്നിറയും. പ്രതിദിനം ശരാശരി 500 ഗ്രാം മുതൽ 1 കിലോ അസോള വരെ ഒരു കുളത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 15 ദിവസം പ്രായമാകുന്നതു മുതൽ എല്ലാ ദിവസവും അസോള വിളവെടുക്കാവുന്നതാണ്. ഇതിനായി ചുവട്ടിൽ ദ്വാരമുള്ള ട്രേയോ പ്ലാസ്റ്റിക് അരിപ്പയോ വലയോ ഉപയോഗിക്കാം. കൃഷിക്കായി ഉപയോഗിക്കുന്ന മാധ്യമത്തിൽ ചാണകവെള്ളം ഉപയോഗിക്കുന്നതിനാൽ ഇങ്ങനെ വിളവെടുക്കുന്ന അസോളയിൽ നേരിയ ചാണകത്തിൻ്റെ മണമുണ്ടാവും. ഇത് ഒഴിവാക്കാനായി വിളവെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കഴുകുമ്പോൾ വല ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ തൈകൾ അതിൽ നിന്നും പുറത്തു വീഴുകയും അവ നമുക്ക് പിന്നീട് അസോളക്കുളങ്ങളിൽ തിരിച്ചു നിക്ഷേപിക്കുകയും ചെയ്യാം. താപനില 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ താഴെയായിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക താപനില ചെടികൾ അഴുകിപ്പോകുന്നതിന് കാരണമാകും. തണൽ നൽകുന്നതിനായും പ്രകാശ തീവ്രത കുറയ്ക്കുന്നതിനായും 50% തണൽ നൽകുന്ന ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് വളരുന്ന സസ്യമാണ് അസോള. അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞു വളരുന്നത് ഒഴിവാക്കാൻ ദിവസവും അസോളയുടെ ഒരു ഭാഗം വിളവെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിളവെടുക്കുന്നതിനനുസരിച്ച് ഓരോ ആഴ്ചയും ആവശ്യാനുസരണം ചാണകവും ഫോസ്ഫറസ് വളവും ചേർത്ത് കൊടുക്കണം. അമോണിയയുടെ ആധിക്യം കൊണ്ട് വെള്ളവും മണ്ണും പൂരിതമാകുന്നതിനാൽ ആഴ്ചയിലൊരിക്കൽ തടത്തിൽ വെള്ളത്തിൻ്റെ കാൽഭാഗം മാറ്റി ശുദ്ധജലം ചേർത്ത് കൊടുക്കണം. മാസത്തിലൊരിക്കൽ 3-ൽ 1 മണ്ണ് മാറ്റി പുതിയ മേൽമണ്ണ് അരിച്ച് ചേർത്ത് കൊടുക്കണം. 3 മാസം കഴിയുമ്പോൾ തടം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. ഇത് അസോള അഴുകിപ്പോകുന്നത് ഒഴിവാക്കുന്നതിന് സഹായകമാണ്. കൂടാതെ രോഗകീടബാധകളുടെ നിയന്ത്രണത്തിനും അനിവാര്യമാണ്. ഒച്ചിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം ഉപ്പ് വിതറി കൊടുക്കുക. ദീർഘകാലത്തേക്കാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽപോളിൻ ടാങ്കുകളേക്കാൾ കോൺക്രീറ്റ് ടാങ്കുകളായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇതിനായി 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1.5 മീറ്റർ താഴ്ചയുമുള്ള ചെറു കോൺക്രീറ്റ് കുളങ്ങൾ ഉപയോഗിക്കാം. അസോള ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ ചെടിയുടെ ചുവട്ടിൽ അസോളയിട്ട് ആവശ്യമുള്ള മണ്ണ് വെട്ടിമൂടുക. അസോളയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഇതോടൊപ്പം അഴുകിച്ചേർന്ന് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പര്യാപ്തമായി മാറുന്നു. നെൽകൃഷിയിൽ അധിക വിളവ് നേടുന്നതിനും അസോളയുടെ പങ്ക് വളരെ വലുതാണ്. നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഇതു 25 മുതൽ 30 കിലോഗ്രാം 1 ഹെക്ടറിന് എന്ന നിലയിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കുന്നതാണ്. ഞാറു നടുന്നതിന് മുമ്പ് നെൽപ്പാടങ്ങളിൽ അസോളയെ 1 മാസം വളർത്തിയ ശേഷം വെള്ളം വാർത്തുകളഞ്ഞ് ജൈവവളമായി ഉഴുതു ചേർക്കാം. നെൽപ്പാടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് 50 ഗ്രാം എന്ന നിരക്കിലും സിൽപോളിൻ തടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് പരമാവധി 400 ഗ്രാം എന്ന നിരക്കിലും പ്രതിദിന വിളവ് ലഭിക്കും. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് അസോളയിൽ പ്രോട്ടീൻ്റെയും നൈട്രജൻ്റെയും അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ജീർണിച്ച് മണ്ണിൽ ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നെല്ലിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാനും പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ അനായാസമായി വീട്ടുവളപ്പിൽ തന്നെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനും കൃഷിയിടങ്ങളിൽ ജൈവവളമായി ഉപയോഗിക്കാനും കോഴിത്തീറ്റയായും കാലിത്തീറ്റയായും നൽകാനും കഴിയുന്ന ഒരത്ഭുത സസ്യമാണ് അസോള.
1: അസോളയുടെ കൃഷിരീതികളെക്കുറിച്ചും ഗുണഗണങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവർ സന്ദർശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. എല്ലാ മേഖലകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ കൊച്ചിയിൽ നിർവഹിക്കും. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവന ഭത്ത, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഓണാവധിക്കാലത്ത് ഭാരത് ഗൌരവ്സ് ടൂറിസ്റ്റ് ട്രെയിൻ സർവീസുമായി IRCTC ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ August 22 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ HS പ്രണോയ് ആദ്യ റൌണ്ടിൽ പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
2: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: നീമാ സാൻഗി ഹർ പൽ ചന്ദൻ കാ എഹ്സാസ്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
3: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മൊഹ്റ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, സാധന സർഗം എന്നിവർ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി സോനു നിഗം, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനം, ചിത്രം ഓം ശാന്തി ഓം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സിൽസില എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: FM പ്രധാന വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മസിഡോണിയയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജി സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. ഈ മാസം 16 ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. വയനാട്ടിൽ വീണ്ടും ഷിഗല്ലെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാൻ ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കാനും ഹോട്ടലുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന ശക്തമാക്കാനും മന്ത്രി ടി സിദ്ദീഖ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. PSCയിലെ വ്യാപക ക്രമക്കേടിലും പിൻവാതിൽ നിയമനങ്ങളിലും സ്വതന്ത്ര അന്വേഷണം നടപ്പാക്കുകയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ച. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ HS പ്രണോയ് ആദ്യ റൌണ്ടിൽ പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura.
5: Shopika Waiting Mall Chuttuvattam innum raavile 6:40 samarpikkunnathu
6: Shopika Weddings,
7: Kozhikode, Koyilandi, Kanyangad, Kuttiyadi, Nilambur and Edappal.
8: ഗാനകേളി.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനകേളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം നീലത്താമര എന്ന ചിത്രത്തിൽ ബൽറാം, വിജയപ്രകാശ് എന്നിവർ പാടിയത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇനി കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: ഇനി +2 എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം മനു രമേശൻ, പാടിയത് അജയ് സത്യൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി ശിക്കാർ എന്ന ചിത്രത്തിൽ യേശുദാസും ലതാകൃഷ്ണനും പാടിയത്. ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ബാബ കല്യാണി എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്, വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യസംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാരീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ

0: പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവിളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആംഗ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.Siddiq. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും 30 ലക്ഷം രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കും.

ിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനകേളി.
1: ഗാനക്കേളി തുടരുന്നു. ലക്ഷപ്രഭു എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി എന്റെ കാണാക്കുയിൽ. ഈ ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത് കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫിന്റെ സംഗീതം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗാനക്കേളിയിൽ ഇനി ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ജെറി അമൽദേവ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ഗാനകേളിയിൽ ഇനി ബാബുമോൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുശീലയും പാടിയത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം.

0: 103.6 റിയൽ എഫ്എം.
1: സമയം 5:00 PM. എഫ്എം പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിയമിച്ച ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീംകോടതി നീക്കി. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്തുന്നതിനായി കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8:00.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി

0: കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇപ്പോൾ കേട്ട ലളിതഗാന രചന ഉറുബ്, സംഗീതം കെ രാഘവൻ. ലളിതഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു.

0: നിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിയമിച്ച ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സുപ്രീംകോടതി നീക്കി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.
1: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഇന്ന് തെന്നിന്ത്യയുടെ അഭിനയ സാമ്രാജ്യത്തിൽ അരനൂറ്റാണ്ടിന്റെ ഛത്രപതിയായി വിരാജിച്ച ശിവാജി ഗണേശന്റെ ഓർമ്മദിനം.
3: എന്നെ പാൻകൾ തായേ, എന്നെ പാൻകൾ. എൻ കണ്ണെരിക്കുന്നത്, രക്തം കൊതിക്കുന്നത്, നറമ്പ് തുടയ്ക്കുന്നത്, എൻ കരം തുളിക്കുന്നത്.
2: ആ അഭിനയ സാമ്രാട്ടിന്റെ അഭിനയ ജീവിതത്തിന് മുന്നിൽ ഒരു ഹ്രസ്വ ചിത്രീകരണത്തിലൂടെ ആദരങ്ങൾ അർപ്പിക്കുന്നു. നാട്യപ്പെരുമയിൽ പുകൾക്കൊടി.
4: യാർ

300-ഓളം ചലച്ചിത്രങ്ങളിലായി ശിവാജി ഗണേശൻ തീർത്ത അഭിനയ സാമ്രാജ്യത്തിന്റെ വിശാലതയും ഫലഭൂയിഷ്ഠതയും അസൂയാവഹമാണ്. ആ നാട്യപ്രപഞ്ചത്തിന്റെ മൗലികതയും വൈവിധ്യവും സമകാലീനരെയും പിൻഗാമികളെയും വിസ്മയിപ്പിക്കാൻ പോന്നവയാണ്. അഭിനയിച്ച 300 ചിത്രങ്ങളിൽ 100-ഓളം ചിത്രങ്ങൾ 100-ലധികം ദിവസങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടവയാണ്.

0: 12 ചിത്രങ്ങൾ 200 ദിവസങ്ങൾ പ്രദർശനശാലകൾ നിറഞ്ഞോടി. ആദ്യ ചിത്രമായ പരാശക്തി 42 ആഴ്ചകളാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്.
1: കല്യാണി ഉനക്ക് ദാസി മാനം കെട്ടവനെ.

0: അവചാരം അവചാരം അൻപാളിൻ സന്നദ്ധിയെ ആനന്ദ അറയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ, ആലിംഗന വിരുതിയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ, കന്യകളിൽ കർച്ചയടിക്കും കാമക്കോട്ടയാക്കിക്കൊണ്ടത്
1: അവചാരമില്ലയാ. ഇത്തരത്തിലുള്ള സ്ഥിതി വിവര കണക്കുകൾ കൊണ്ട് അളക്കാവുന്നവയല്ല ഈ അഭിനയ ചക്രവർത്തിയുടെ വിജയ സാമ്രാജ്യത്തിന്റെ അതിരുകൾ. അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടും അതിൽ വിജയിച്ച ചിത്രങ്ങളുടെ എണ്ണ കൂടുതൽ കൊണ്ടും അതാത് കാലത്തെ ബോക്സ് ഓഫീസുകളെ ത്രസിപ്പിച്ച വിജയ താരങ്ങൾ വേറെയുണ്ടാകാം. എന്നാൽ അവർക്കാർക്കും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്താനാകും വിധം അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. ഇവിടെ ഇതാ ഒരു നടൻ തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം, അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം പൊലിപ്പിച്ചെടുത്ത അഭിനയ മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു.
2: കടവുൾ പോന്ത ഒരു തുണവൻ കാട്ടിയ വഴി ഉങ്ങൾക്ക് ഇത്.
1: തീക്ഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ

0: മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു. തീഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരമർത്തി മൂളൽ കൊണ്ട് ആ സീനിനെയും സീക്വൻസിനെയും ആ സിനിമയെ തന്നെയും സ്വന്തമാക്കുന്നു. ചിത്രം കർണൻ.
1: ഒരു മുറയിതാനേ എനിക്ക് കിട്ടിയത്
0: ശിവാജിയുടെ അഭിനയ ശൈലിയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടി വരുന്നത് ഭാവവ്യത്യാസങ്ങൾ അനായാസേന തിരയടിച്ചുയരുന്ന മുഖാഭിനയത്തിന്റെ കാര്യം തന്നെയാണ്. ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആഹ്ലാദവും ഒരേ സമയം ആവിഷ്കരിക്കുന്ന ഒരവസ്ഥയാണ് മുഖാഭിനയത്തിന്റെ പരമശ്രേഷ്ഠമായ തലം എന്ന് പറയാറുണ്ട്. ശിവാജി ഗണേശന്റെ എത്രയോ ചിത്രങ്ങളിൽ എത്രയോ തവണ നാം അത് കണ്ടു കഴിഞ്ഞു. അകത്ത് ദുഃഖം കനത്ത് വിങ്ങുമ്പോൾ പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ശിവാജി ഗണേശൻ പരാജയപ്പെട്ടിട്ടില്ല. മുഖത്തെ പേശികളിൽ വരുത്തുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങളും ഭാവാവിഷ്കരണ സമർത്ഥങ്ങളാണ്.
1: പിറകു തുമ്പമനാതി വെറുപ്പതും വെറുത്തത് തവറ് എന പിറകു തുടിപ്പതും എന്നേ അതനുടേ ചവളം എന്നേ അതനുടേ ഇറക്കത്തിൻ നുപ്പം.
0: അഭിനയ ശൈലിയുടെ മറ്റൊരു പ്രത്യേകത പേരുകേട്ട ആ സംഭാഷണ പാഠവം തന്നെ.
1: മക്കളെ തെറ്റെടുത്ത താങ്കള് എന്നെയും തെറ്റെടുത്ത തായ്
0: അലയടിച്ചു വരുന്ന തിരമാലകൾ പോലെ ആ വാക്ധോരണി സിനിമാ കൊട്ടകകളെ ഇളക്കി മറിച്ചു.
2: അന്ത വട്ടമൊളിയും പേർ സൂര്യൻ സുട്ടരിക്കും സഞ്ചുടരത് അതുതാണ് നീ നെറ്റിയിലേ ഇട്ട ഇന്ത വട്ടമാണ് രത്തം നിറയ് പൊട്ടു പരമനുക്ക് മുക്കൺ അത് തേവയല്ല വീരനുക്ക് இந்த வெட்டிவிடு ஒன்று போதும் வாழையோட்ட அவர்கள் மீது வேலை பாய்ச்ச அதனால் விளைவதென்னவென்று கேள் நம்மணல் நிலமெல்லாம் சக்கர் வானம் போல் சம்பவள மலை போல் செப்பு தகடடித்து செப்பலிட்ட தரை போல் மாணிக்க கரை கட்டி மடை திறந்த நெருப்பாற்றை மத்தியிலே ஓடவிட்ட அழகு போல் எதிரியின் ரத்தம் குப்புவென்று கொப்பளித்து மேலெழும்பி எங்கும் நிறைந்த பொருளாய் நம் ஏற்றமிகு செயலாய் களத்தில் நிறையப் போவதுதான் அதனால் விளையப் போவது அதுதானே உன் ஆசை அதுதானே உன் ஆசி தக்கம்மா.
0: சிம்ஹக்குரல் போலே
1: என் கடமை எனக்கு தெரியும் இடைமறித்து என்னை வதை செய்யாதே.
0: காருண்யத்தின் ஆர்திரத போலே.

0: ദിഗന്തം പിളരും ഇടിമുഴക്കം പോലെ.
1: അന്ത കഥയെ ഇങ്ങു വിടാതേ അപ്പനെ, സൂര്യനെ വേണ്ടാമെന്ന് ആൺ കൂട അല്ല, ഒരു പെൺ വിരട്ടിയിരിക്കുന്ന കഥയെല്ലാം ഇങ്ങു ഏക്കനവേ ഏരാളമാക ഇരിക്കുന്നത്. വേറെ യാതാവിരുന്നാൽ കൂറ്.
0: ഏറെ നിയന്ത്രിച്ചിട്ടും പിടിവിട്ടു പോകുന്ന വികാരക്ഷോഭം പോലെ.
2: ഞാൻ നിലപ്പു അത് നിരന്തര വേദന.
3: കുറുമയാണ് ലക്ഷണങ്ങൾ അവന്റെ ഉണക്കും വേദന എന്നാ വിധിയും കൊടുമൈതാൻ പൊല്ലാത്തത്.
2: ഇറക്കമില്ലാ ഇതയം ഒരു പെണ്ണുക്ക്, അതിനും തായിക്ക് വിധി എന്ന് കൂടി കുറ്റവാളികൾ തപ്പിക്കലാം. ആണാൽ ഇടിപെട്ടവൻ തപ്പിപ്പത് ഇയലുമാ?
3: ശ്രേയ്ക്ക് താൻ ചെയ്ത ദ്രോഹം കൊടുമെ.
2: തായിക്കുമില്ലയമ്മ എന്റെ നിലയിൽ. തായേ എന്നെ പാൻകൾ, തായേ എന്നെ പാൻകൾ. എൻ കണ്ണെരികരുത്, രക്തം കൊതിക്കരുത്, നറമ്പ് തുടയ്ക്കരുത്, എൻ കറം

0: അങ്ങനെ ഘനഗംഭീരമായ ശബ്ദവും ചടുലമായ സംഭാഷണ പാഠവും ആ അഭിനയ ശൈലിക്ക് എന്തെന്നില്ലാത്ത മാറ്റുകൂട്ടി. ഉരുണ്ടു തടിച്ച ആ ശരീരപ്രകൃതി വീരപുരുഷന്മാർക്കും പുരാണ കഥാപാത്രങ്ങൾക്കും ഗാംഭീര്യം പകർന്നു നൽകിയിരുന്നു താനും. അങ്ങനെ ശബ്ദം കൊണ്ടും ആകാരം കൊണ്ടും മുഖാഭിനയം കൊണ്ടും സംഭാഷണ സവിശേഷത കൊണ്ടുമൊക്കെ ഫ്രെയിമിലുള്ള മറ്റ് നടീനടന്മാരെ നിഷ്പ്രഭരാക്കുവാൻ പോന്ന സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ജനലക്ഷങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു.
1: പൊണ്ണുക്ക് തങ്ക

0: നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന ധാരണയോടെ സിനിമാ വ്യവസായം അപ്പാടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലഘട്ടത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വന്ന ഒരു നടനാണ് ശിവാജി. മാത്രവുമല്ല, അതിഭാവുകത്വം കലർന്ന അഭിനയ ശൈലിയാണ് അക്കാലത്തെ സിനിമ ശിവാജി ഗണേശനിൽ നിന്നും ആവശ്യപ്പെട്ടതും. പരമപ്രധാനമായ കാര്യം, ശിവാജി ഗണേശൻ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ നടനാണെന്നുള്ളതാണ്. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള അവബോധവും സാങ്കേതികതയും ഏറെ നവീകരിക്കപ്പെട്ട വേറൊരു കാലത്തിരുന്നാണ് നാം പഴയകാലത്തെ വിമർശിച്ചു തള്ളുന്നത് എന്നും ഓർക്കണം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്ത അധ്യാപകൻ ഇയാൻ കാമറോൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അഭിനയ ശൈലി നാടകീയമോ സ്വാഭാവികമോ ആകട്ടെ, അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങൾ പ്രേക്ഷകരിൽ ഫലപ്രദമായി എത്തിക്കുക എന്നതാണ് പ്രധാനം. ശിവാജി ഗണേശൻ തന്റെ അഭിനയ ജീവിതത്തിൽ ഉടനീളം ഈ അഭിനയ സങ്കല്പം മുറുകെ പിടിച്ചു. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞ സംവിധായകർ പിൽക്കാലത്ത് രംഗത്തെത്തിയപ്പോൾ ശിവാജിയിലെ നടനെ സ്വാഭാവിക ശൈലിയോടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഏത് രൂപത്തിലേക്കും എളുപ്പം വഴക്കിയെടുക്കാവുന്ന പശുമയാർന്ന കളിമണ്ണായിരുന്നു ആ നടൻ. അവിദഗ്ധ ഹസ്തങ്ങളിൽ അത് വക്കുടഞ്ഞു പോയ അപൂർണ ശില്പങ്ങളായിട്ടുണ്ടാവാം. എന്നാൽ വിദഗ്ധ ഹസ്തങ്ങളിൽ തനിവാർന്ന കലാരൂപങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ട്. ഭാരതിരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ, ഭരതൻ ചിത്രമായ തേവർ മകൻ എന്നീ ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം.
1: ആയിരത്തി 1984 പത്മഭൂഷണം നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വന്തം രാജ്യം ആദരിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്നും വന്നു ഒരു ബഹുമതി. കലാകാരന്മാർക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഷെവലിയാർ സ്ഥാനം. കെയ്റോയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നല്ല നടനുള്ള അവാർഡ് നേടിയതും മറ്റാരുമല്ല ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. നീണ്ട 45 വർഷത്തെ അർത്ഥവത്തായ അഭിനയ സഭയ്ക്കുള്ള അംഗീകാരമായി ഒടുക്കം ഫാൽക്കെ പുരസ്കാരം ശിവാജി ഗണേശന്.
2: കലാകാർ ഫിൽമോ കെ ഉല്ലേഖനീയ യോഗദാൻ ദേ ചുക്കേ ഹേ. ഹിസ് കരിയർ ഹാസ് സ്പാൻഡ് എ റേഞ്ച് ആൻഡ് സ്കെയിൽഡ് ഹൈറ്റ്സ് ദാറ്റ് ആർ റെയർ ടു അച്ചീവ് വിത്ത് നിയർലി 300 ഫിൽംസ് ബിഹൈൻഡ് ഹിം. വിന്നർ ഓഫ് ദ ദാദർ സാഹിബ് ഫാൽക്കെ അവാർഡ് ഡോക്ടർ ശിവാജി വി സി ഗണേശൻ. സ്വയം കമൽ 1,00,000 നഗദ് പുരസ്കാർ ഏവം ദുശാല.
3: മരണമെന്നും പൂതു വന്നത്, അത് മങ്ക എന്നും വടിവിൽ വന്നത്, സ്വർഗമാക നാം നിനക്കത് ഇന്ന് നരകമാക.

0: വിട്ട് നാം എത്ര അകന്നാലും അവശേഷിക്കുന്ന ചിലതുണ്ട്. കാതിലും മനസ്സിലും അവശേഷിക്കുന്ന കടലിരുമ്പം പോലെ ചിലത്. അതെ, ആ കടലിരുമ്പുക തന്നെയാണ്.
1: നാട്യപ്പെരുമയിൻ പുകൾക്കൊടി നടികർ തിലകം ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം ഷാജി യോഹന്നാൻ, വി പി ജോളി, എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണ മലരുകൾ. ഇന്നാദ്യം സതീഷ് ബാബു പാടിയത് വിജയന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം, ചിത്രം ഇത്രമാത്രം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇനി സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കളിയിൽ അല്പം കാര്യം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി പൂജൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതത്തിൽ സുശീലയും മോഹൻ എന്നിവർ പാടിയത് ചിത്രം ഇവിടെ തുടങ്ങുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സുവർണ മലരുകൾ.
1: ഇനി യേശുദാസും സുജാതയും പാടിയത് കാവാല നാരായണ പണിക്കയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സുവർണമലരുകൾ തുടരുന്നു. ഇനി കോടതി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം ചിത്രം മംഗളം നേരുന്നു. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, ഇളയരാജ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ഇനി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം മിനിമോൾ, വത്തിക്കാനിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് ഗാനശില്പികൾ ബിച്ചു തിരുമല, ഇളയരാജ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകൾ ഇന്ന് ഇവിടെ വരെ. ഇനി അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് ന്യൂസ് അറ്റ് 9.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
8: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

വാമൊഴിയിൽ നിന്ന് എഴുത്തിലേക്ക് നമ്മുടെ സമൂഹം വളരുമ്പോൾ അതൊരു രേഖീയ ചരിത്രത്തിൻ്റെ കൂടി തുടക്കമായി മാറുകയാണ്. ചരിത്ര നിർമ്മിതിയിൽ പലപ്പോഴും സഹായകമായി തീരുന്നത് ഇത്തരം രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണല്ലോ. ഗ്രന്ഥവരിയും നാൾവഴികളും രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിലൂടെയുള്ള ഗവേഷണമാണ് പലപ്പോഴും പല പുതിയ അറിവുകളെയും നമുക്ക് സമ്മാനിക്കുന്നത്. കോഴിക്കോടിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സഹായകമായി തീർന്നതും ഇത്തരം കാര്യങ്ങൾ എഴുതപ്പെട്ട രേഖകൾ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ഓലകളിലാണല്ലോ. ബ്രിട്ടീഷ് ഭരണം വന്നതോടെയാണ് ഓലകളിൽ നിന്ന് കടലാസിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. നികുതി റവന്യൂ വിഭാഗമാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നത്. നികുതി വരവും മറ്റു കണക്കുകളും ഓലകളിൽ എഴുതി സൂക്ഷിക്കുന്നത് ധനനഷ്ടത്തിനും കൃത്രിമം നടത്താനും ഇട നൽകുന്നു എന്നത് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കടലാസിൽ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ. ഒരു തെരുവിന്റെ കഥ. സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിച്ചിരുന്നത് ഓലകളിലായിരുന്നു. 1850കളിലായിരുന്നു പതുക്കെ പതുക്കെ ഓലകളിൽ നിന്ന് കടലാസുകളിലേക്ക് ഇവ പകർത്തപ്പെട്ടത്. കടലാസുകൾ മലബാറിലെത്തിയത് ഷീമയിൽ നിന്ന് തന്നെ. 1851 ഏപ്രിൽ മാസം 10-ാം തീയതി ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്ന റോബിൻസൺ മലബാർ കളക്ടറായിരുന്ന കനോലിക്ക് അയച്ച ഒരെഴുത്തിലൂടെ ആ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം. സർ, പാലക്കാട് താലൂക്കിലെ വിവിധ അംശങ്ങളിൽ കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ഓല മാറ്റി കടലാസാക്കിയതിൽ ഞാൻ നടത്തിയ പരീക്ഷണം വിജയിച്ചിരിക്കുന്നതായി അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. അടുത്ത വർഷത്തെ കണക്കുകളും ഇതുപോലെ കടലാസിൽ രേഖപ്പെടുത്തുവാൻ താങ്കൾ എനിക്ക് സമ്മതം തരണം. 2 വർഷം കൊണ്ട് പാലക്കാട് മാത്രമല്ല നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലെയും കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണക്കുകൾ പുനഃപരിശോധിക്കാം എന്ന് മാത്രമല്ല, അംശമധികാരികളും കണക്കപ്പിള്ളമാരായ മേനോന്മാരും ഓലകൾ മാറ്റി സ്ഥാപിച്ച് നമ്മെ കബളിപ്പിക്കുന്നത് ഒഴിവാക്കാനും പറ്റും. ഇപ്പോഴത്തെ ഓല സമ്പ്രദായം നമ്മെ പലപ്പോഴും വഞ്ചിതരാക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ നാം സർക്കാർ ഓഫീസുകളിൽ ചെയ്തു വരുന്നത് ഗ്രാമത്തിലെ നികുതി കണക്കുകൾ പനയോലകളിൽ എഴുതി സൂക്ഷിക്കുക എന്നതാണ്. ഇവ പിന്നീട് ഒരു ചരടിൽ കോർത്തു വയ്ക്കുന്നു, പിന്നീട് അവ പ്രത്യേകം മുറികളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓലകളായതിനാൽ റെക്കോർഡ് കീപ്പർമാർ നമുക്കില്ല. അംശമധികാരികളുടെയും മേനോന്മാരുടെയും കസ്റ്റഡിയിലാണവ. നികുതി പിരിക്കുന്നതും കണക്കുകൾ എഴുതുന്നതും അവർ തന്നെയാണെന്ന് ഓർക്കുക. പ്രമാണങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഓലകൾ കുറെ കൂടി ഉറപ്പുള്ളതാണ്. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഓലകൾ തീരെ ഉറപ്പുള്ളതല്ല. അവ ഉറപ്പില്ലാത്തതും കനം കുറഞ്ഞതും വേഗം ദ്രവിക്കുന്നതുമായ സാദാ ഓലകളാണ്. ഓലകൾ മൂക്കുന്നതിന് മുൻപാണ് പലപ്പോഴും ഇവ സംഘടിപ്പിക്കുന്നത്. അതിനാൽ ഉപയോഗിക്കുമ്പോൾ ഇവ പലപ്പോഴും നെടുകെ കീറിപ്പോകുന്നു. ഓലകളിൽ കണക്ക് വിവരങ്ങളുടെ വൻ ശേഖരം രേഖപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവപ്പെട്ടു വരുന്നത്. മഴക്കാലത്തിന് മുൻപായി ഇവ നല്ലപോലെ ഉണക്കിയെടുക്കേണ്ടതും പ്രാണികളെ നശിപ്പിക്കാനായി പുക കൊള്ളിക്കേണ്ടതുമാണ്. വളരെ പെട്ടെന്നാണ് ഇവ നശിച്ചു പോകുന്നത്. എങ്കിലും ഒരു ഓല ദ്രവിക്കാൻ തുടങ്ങിയാൽ അത് മറ്റോലകളിലേക്ക് വ്യാപിക്കുന്നു. പാലക്കാട് താലൂക്കിലെ ഹൊബ്ലികളിലെ കർഷകരുടെ നികുതി കണക്കുകൾ ഇതുമൂലം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നു. നോർത്തേൺ ഡിവിഷനിലെ പഴയ കണക്കുകൾ കടലാസിലേക്ക് പകർത്താൻ ഞാൻ കരാർ കൊടുത്തിരുന്നു. കടലാസിലേക്ക് പകർത്തിയ ഈ വിവരങ്ങൾ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നറിയിക്കട്ടെ. പാലക്കാട്ടെ അംശങ്ങളുടെ കണക്ക് വിവരങ്ങൾ എല്ലാം തന്നെ കടലാസിലേക്ക് പകർത്താനുള്ള യജ്ഞം പുരോഗമിക്കുന്നു എന്നറിയിക്കട്ടെ. ഓലകളിൽ കണക്ക് വിവരങ്ങൾ സൂക്ഷിക്കുമ്പോൾ പല തട്ടിപ്പുകളും അരങ്ങേറുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കണക്കുകളെ പുനഃപരിശോധിക്കുന്നതിനും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ ഒപ്പോ സീലോ ഓലക്കണക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. മേനോൻ എന്ന് നാം വിളിക്കുന്ന വില്ലേജ് കണക്കപ്പിള്ളമാരുടെ അധീനതയിൽ ഈ കണക്കുകൾ എപ്പോഴും ഒതുങ്ങിക്കൂടുന്നു. ഇവർ അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പലപ്പോഴും

ഓലകൾ മാറ്റിപ്രതിഷ്ഠിക്കുന്നു. ഈയിടെ ഞാനൊരു മേനോനെ തെറ്റായ കണക്കുകൾ ബോധിപ്പിച്ചതിന് കയ്യോടെ പിടികൂടി. എന്നാൽ ഇതിന്റെ തെളിവെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്ക് രാത്രി രായ്മാനം മേനോൻ ഓലകൾ മാറ്റിപ്രതിഷ്ഠിച്ചു. അതിനാൽ എനിക്ക് യാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു കേസിൽ കൊല്ലങ്കോട് അധികാരിയെ എനിക്ക് പിരിച്ചുവിടേണ്ടി വന്നു. ഇയാൾ വർഷങ്ങളായി കൈകാര്യം ചെയ്ത റവന്യൂ വകുപ്പിലെ ഓലകൾ മാറ്റിപ്രതിഷ്ഠിച്ച് ധനം സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി. മേലധികാരികൾ ഒപ്പിടുകയോ ഓലയിലെ കണക്കുകൾ ലെഡ്ജറുകളിൽ കയറ്റുകയോ ചെയ്യാത്ത ഈ ഓലക്കണക്കുകൾ മേനോന്മാരും അധികാരികളും അവരുടെ ഇഷ്ടപ്രകാരം ഓലകൾ മാറ്റി റവന്യൂ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ തട്ടിപ്പൊഴിവാക്കാനായി നമ്മുടെ അധികാരപരിധിയിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും റവന്യൂ കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്താൻ അത്രയൊന്നും ചെലവ് വരില്ല. ഒരംശത്തിന് 1 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. പാലക്കാട് 33 അംശത്തിന് 33 രൂപയും തേമൽപുരത്ത് 24 അംശത്തിന് 24 രൂപയും നെടുങ്കനാട് 36 അംശത്തിന് 36 രൂപയും മാത്രം. ഓലകളിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ കൊണ്ടുവരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. പ്രധാന കണക്കുകൾ എഴുതുന്ന ദിവസ ജേർണലിന് നാൾവഴി എന്നാണല്ലോ നാം പറയാറ്. ഇതിനായി ചൈന പേപ്പർ ഒരുമിച്ച് തുന്നി ഒരു പുസ്തകമാക്കുക. ഓരോ പേജിലും നമ്മുടെ സീലും ഒപ്പും കൂടാതെ നമ്പറും വേണം. ഇത് ഇംഗ്ലീഷിലായിരിക്കണം. തീയതി രേഖപ്പെടുത്താൻ ഒരു കോളം വേണം. മറ്റൊരു കോളത്തിൽ ഏത് ലെഡ്ജറിലേക്കാണോ കണക്കുകൾ മാറ്റി രേഖപ്പെടുത്തുന്നത് ആ ലെഡ്ജറിൻ്റെ നമ്പറും കാണിക്കണം. കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസർമാരും അവരവരുടെ ഇനീഷ്യൽ വെക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ അധികാരികളുടെയും മേനോന്മാരുടെയും കള്ളത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാം. നമ്മുടെ വാർഷിക ഡിമാൻഡ് ലെഡ്ജറായ തൊരാടിലും ഇങ്ങനെ ഒപ്പും സീലും രേഖപ്പെടുത്താവുന്നതാണ്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തിയെഴുതിയ കാലത്തെക്കുറിച്ചാണ് നാം പരിശോധിച്ചത്. അവലംബം അഡ്വക്കേറ്റ് TB സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ. ഒരു തെരുവിന്റെ കഥ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ഇനി തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കന്മദം എന്ന ചിത്രത്തിൽ എൻ ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി രസതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് മധു ബാലകൃഷ്ണനും മഞ്ജരിയും. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രഞ്ജിനിയിൽ തുടർന്ന് കേൾക്കാം. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കഗാന്ധി MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഡൽഹി പോലീസിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ് ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരത്ത് ഊരൊരുക്കം 2026 പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCP. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ 11 മണിക്ക് മുമ്പായി മെസ്സേജുകൾ അയയ്ക്കുക, വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 9400224440. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400224440. 11 മണിക്ക് മുൻപായി മെസ്സേജുകൾ അയയ്ക്കുക, ഇഷ്ടഗാനങ്ങൾക്കായി കാതോർക്കുക. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ സുജാത പാടിയതാണ്. MD രാജേന്ദ്രന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാതോർക്കുന്നത് കരുവാശ്ശേരിയിൽ നിന്നും മുരളി.

ഇനി മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ യേശുദാസും ജോത്സ്നയും പാടിയ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കായംകുളത്ത് നിന്നും പൂജ ജയചന്ദ്രൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: രഞ്ജിനി തുടരുന്നു. ഇനി രഞ്ജിനിയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായ കെ കെ കുഞ്ഞാണി തഞ്ചേരി, ടെസി സണ്ണി, ശ്രുതി പ്രമോദ്, ശ്രീജ ഗണേഷ്, ദീപ്തി ബോസ്, സാനിയ ദാവൂദ്, നൂറുദ്ദീൻ, ഷെഫീഖ് എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം മാളൂട്ടി എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സുജാതയും പാടിയത്. പഴവിള രമേശിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.
3: Six Real FM.

0: ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചിത്രം ചമ്പക്കുളം തച്ചൻ, പാടിയത് യേശുദാസ്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനെ കാതോർക്കുന്നു ഇടവണ്ണപ്പാറയിൽ നിന്നും അനുഷ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി കൊളത്തൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം മഴവിൽക്കാവടി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ഇനി സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനം ഷിബു ചക്ര

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

രഞ്ജിനി തുടരുന്നു. ഇനി അങ്കത്തട്ട എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുന്നുംപുറത്തു നിന്നും ശശിധരൻ കരുവാരത്തൊടി. ഈ ഗാനം ആവശ്യപ്പെടുന്നത് അമ്മ പത്മിനിക്ക് വേണ്ടിയാണ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി സ്നേഹസാഗരം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ജിനു മുത്തമ്പലത്തിൽ നിന്നും കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ഇനി ഓമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ. ഈ ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും സുജാതയും. ഗാനശില്പികൾ യൂസുഫ് അലി കേച്ചേരി, മോഹൻ സിത്താര. ഈ ഗാനത്തിനായി കാതോർക്കുന്നു ചിപ്പിളിപ്പറ സബി, മുത്ത്, രാധ, വിഷ്ണു എന്നിവർ.

രഞ്ജിനിൽ ഇനി തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൌധരിയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു ലക്ഷ്മി മണിയൂർ.